0: ശുഭദിന ചിന്തകൾ.
1: ആ വാർത്ത കേട്ട് ഹൃദയം തകർന്നുപോയി. ആ വാർത്ത കേട്ടപ്പോൾ ഹൃദയത്തിന് ഒത്തിരി സന്തോഷം തോന്നി. ആ വാർത്ത എൻ്റെ ഹൃദയത്തെ പിടിച്ചുലച്ചു. ഇതൊക്കെ നമ്മളൊക്കെ പലപ്പോഴും പല സംഭാഷണങ്ങളിലും പറയാറുള്ളതാണ്. ഹൃദയം തകർന്നു, തളർന്നു എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വൈകാരികമായ പ്രതികരണം മാത്രമാണ്. ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ ഹൃദയം തളരുകയല്ല, ഹൃദയം വളരുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ശരീരത്തിൽ ഒത്തിരി രാസപ്രക്രിയകളിലും ജൈവിക പ്രവർത്തനങ്ങളിലും മാറ്റമുണ്ടാകുന്നത്. വിശപ്പനുഭവപ്പെടാതെ വരും, ക്ഷീണം തോന്നും, ചിലപ്പോൾ ഉറക്കമില്ലായ്മ വരും, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ആ സംഭവിക്കുന്നതാകെ നമ്മുടെ ശരീരത്തിൻ്റെ ടോളറൻസ് ലെവൽ, അല്ലെങ്കിൽ സഹിക്കുവാനുള്ള കഴിവിൻ്റെ ആഴം നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. ആ പ്രതിസന്ധിയിൽ നിന്ന്, അല്ലെങ്കിൽ അത്തരം വികാരങ്ങളിൽ നിന്ന് അതിനുമേലേക്ക് നാം പറന്നുയർന്നാൽ, മഴമേഘങ്ങൾക്ക് മേലെ കഴുകൻ പറന്നുയരുന്നത് പോലെ, നമുക്ക് ആ വികാരങ്ങൾക്ക് മേലെ സ്വാഭാവികമായ ഒരു സമയക്രമത്തിനിടയിൽ പറന്നുയരാനായാൽ നമ്മുടെ ഹൃദയം തളരില്ല, ശരീരവും തളരില്ല. കൂടുതൽ കരുത്തോടെ ആ പ്രതിസന്ധിയിലൂടെ ലഭിച്ച ഊർജം, അതിൻ്റെ ശക്തിയും അതിൻ്റെ അനുഭവങ്ങളുമൊക്കെ ഉൾക്കരുത്താക്കി നമുക്ക് കൂടുതൽ വേഗത്തിൽ നമുക്ക് മുന്നേറാനാവും. അതുകൊണ്ട് തന്നെ ഹൃദയം ഓരോ അനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ തകരുകയല്ല, വളരുകയാണെന്നുള്ള ചിന്ത ഹൃദയത്തിൽ വേണം. അത് വേദനിപ്പിക്കുന്നതാവട്ടെ, കുറ്റപ്പെടുത്തുന്നതാകട്ടെ, ചിലപ്പോൾ അറിയാതെ ചെയ്തു പോകുന്ന അബദ്ധങ്ങളുടെ പേരിലാകട്ടെ, ഏതായാലും സ്വന്തം ചിതയ്ക്ക് വിറക് വെക്കാൻ ആരും ശ്രമിക്കാറില്ല, ആർക്കും കഴിയുകയുമില്ല. അതുപോലെ തളരുമ്പോഴും തകരുമ്പോഴും വീണ്ടും ആ ചിന്തകളിലേക്ക് കൂടുതൽ കൂടുതൽ എണ്ണ പകരാനല്ല, അതിനു മുകളിലേക്ക് വളരാനായിരിക്കണം നമ്മുടെ ഹൃദയം ആഗ്രഹിക്കേണ്ടത്, എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

പ്രധാന വാർത്തകൾ. കേരളത്തിൽ ഗവൺമെന്റ് രൂപീകരണത്തിന് മുന്നോടിയായി കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം രാവിലെ തിരുവനന്തപുരത്ത് ചേരും. പശ്ചിമബംഗാളിൽ മറ്റന്നാൾ ബിജെപി മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്യും. തമിഴ്നാട്ടിലും ഗവൺമെന്റ് രൂപീകരണത്തിന് തിരക്കിട്ട ശ്രമങ്ങൾ. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ആദ്യ വാർഷികം ഇന്ന്. ഇന്ന് ലോക അത്ലറ്റിക്സ് ദിനം. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് പഞ്ചാബ് കിങ്സിനെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി.

0: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ ABHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
1: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: എന്താ ചൂട്! ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
4: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
5: അകത്ത് കസിൻസ് ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
6: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളിയ സിൽക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈനിന്റെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
7: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
8: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
9: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ലോണാട്ടുകാരെ പാസഞ്ചർ ആണ് കൂടെ ഉള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരോടും സഞ്ചരിക്കുകയാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പോൾ എന്താ പറയുക, സമ്പാദ്യശീലത്തെ പറ്റിയിട്ടാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു റീൽ കാണുകയുണ്ടായി കേട്ടോ, ഈ ക്യാഷിൻ്റെ ഇമ്പോർട്ടൻറ്റിനെ പറ്റിയിട്ടാണ് കേട്ടോ. അതിൽ ഒരു അർജയാണ് സംസാരിക്കുന്നത്. ക്യാഷ് വേണ്ട ഇടങ്ങളിൽ നമുക്ക് ക്യാഷ് കൊണ്ട് മാത്രമേ പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. അതിൽ പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു ആശുപത്രി കേസിൽ വരുന്ന സമയത്ത് ആ കൃത്യമായ ഒരു അച്ഛനെ അമ്മയെ പരിപാലിക്കാൻ കഴിയാത്ത ഒരു മോൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഒരു മോളെടുത്ത് പോയിട്ട് അല്ലെങ്കിൽ കൃത്യമായ രീതിയിൽ ചികിത്സയ്ക്ക് പണമില്ലാത്തൊരു കൊച്ചിൻ്റെ അടുത്ത് പോയിട്ട് പൈസയല്ല ഈ ലോകത്ത് ഏറ്റവും വലുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അടി കിട്ടുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ പൈസയുടെ ഇമ്പോർട്ടൻറ്റിനെ പറ്റിയിട്ടാണ് അതിൽ സംസാരിക്കുന്നത്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ, ചില സാഹചര്യങ്ങളിൽ നമുക്ക് പണം വേണം, സേവിങ്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, നമുക്കൊരു ആദ്യത്തെ യാത്രക്കാരനാണോ യാത്രക്കാരിയാണോ നമുക്ക് നോക്കാം. ഹലോ,
10: ഹലോ, ഗുഡ് മോർണിംഗ്.
9: ഗുഡ് മോർണിംഗ്, ബിന്ദു ചേച്ചി അല്ലേ?
10: യെസ്,
9: പറഞ്ഞോളൂ, നമ്മുടെ വണ്ടിയിലോട്ട് കയറിക്കോളൂ. ഓക്കെ, സമ്പാദ്യശീലത്തെ പറ്റി പറയാണേ. പറഞ്ഞോളൂ, പറഞ്ഞോളൂ.
10: സമ്പാദ്യശീലം നമുക്ക് ഉള്ളത് നല്ലത് തന്നെ. ചെറുതായിട്ടൊരു സമ്പാദ്യശീലം ഇല്ല എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങ് സമ്പാദിച്ച് വെക്കണോന്നുള്ള കൂട്ടത്തിലല്ല ഞാന്. ആവശ്യമുള്ളത് നമ്മള് കഷ്ടപ്പെടുന്ന പൈസക്ക് നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും

0: നിറവേറിയിട്ട് നമുക്ക് മക്കളുണ്ട്, അവരുടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പൈസ ചെലവാക്കുന്നതിൽ യാതൊരു കുറ്റങ്ങളും ഇല്ല. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ കാര്യം നോക്കട്ടെ എന്നും പറഞ്ഞ് ഇപ്പൊ നമ്മളിപ്പോ ഇന്ന് 500 രൂപയ്ക്ക് ജോലി ചെയ്തിട്ട് 500 രൂപയും അടിച്ചു പൊളിച്ച് തീർത്തിട്ട് നാളെ തൊട്ട് ബാക്കിയുള്ളവരുടെ കൈ നീട്ടാൻ നടക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. നമ്മൾ 500 രൂപയ്ക്കകത്തുനിന്ന് നമ്മൾ ജീവിക്കുകയും പിന്നെ അതിനകത്തുനിന്ന് കുറച്ച് ശകലം സമ്പാദിക്കുകയും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള സമ്പാദ്യം എനിക്ക് ഇഷ്ടമല്ല, വേണ്ട. നമുക്ക് ജീവിച്ചു പോകാൻ, ഇപ്പൊ നാളെ ജോലി ഇല്ലെങ്കിൽ നാളത്തേടം മറ്റന്നാളത്തേടം കഴിയണ്ടേ? അപ്പൊ അങ്ങനെ ഒരു സമ്പാദ്യ ശീലത്തിലൂടെ,
1: അതായത് മറ്റൊരാൾ ജോലി ഇല്ലാത്തൊരു ദിവസം അടുത്ത ആളുടെ കൈ നീട്ടാതെ ജീവിക്കാനുള്ള എന്തെങ്കിലും
0: എന്തെങ്കിലും ആക്കി വെക്കണം നമ്മൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ സഡൻലി തന്നെ നമ്മളിപ്പോ ഒരു പെട്ടെന്ന് നമുക്കൊരു 5000 വന്നാല് ആ ഒരു പിറ്റേ ദിവസം തന്നെ നമ്മളൊരാളിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എന്ത് കാര്യത്തിനായാലും നമുക്കിപ്പം എല്ലാം വേണം, ഡ്രസ്സ് വേണം, വേറൊരാള് ചെയ്യുന്നത് കണ്ടിട്ട് നമ്മൾ അതുപോലെ ചെയ്യുന്നതിനോട് താല്പര്യമില്ല. നമ്മുടെ ഇതിനനുസരിച്ചിട്ട് നമുക്ക് നീറ്റ് ആയിട്ട് പോകാനും നമുക്ക് ആഗ്രഹമുള്ള സാധനങ്ങളെല്ലാം നമ്മൾ എന്തെങ്കിലും നിറവേറ്റണം. മനസ്സിലായി? ഇതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് തുച്ഛമായുള്ള വരുമാനത്തിലും എന്റെ ഭർത്താവിന്റെ വരുമാനത്തിലും നിന്നിട്ട് നമുക്ക് ഇതുവരെ നല്ല രീതിയിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്തു പോകാൻ പറ്റിയിട്ടുണ്ട്. ഇല്ല, സർക്കാർ ജോലിയൊന്നുമില്ല, കൂലിപ്പണി ചെയ്യുന്ന ആൾക്കാരങ്ങൾ രണ്ടുപേരും. അപ്പൊ അതിനകത്ത് നിന്നുകൊണ്ട് നമുക്ക് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഒരു പ്രാപ്തി ഇപ്പൊ ഉണ്ട്. പിന്നെ നാളെ എന്താണെന്ന് നമുക്കറിയത്തില്ല. അതിനകത്ത് ചെറിയ സമ്പാദ്യം ഉണ്ട്, എന്നെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊണ്ടുപോകാനും. എനിക്ക് ഞാൻ കൂടുതൽ സമ്പാദ്യത്തെ കുറിച്ച് ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് അവർക്ക് വേണ്ടത് നമ്മളെ കൊണ്ട് വെക്കുന്നത് നമ്മൾ ചെയ്തു കൊടുക്കുക. പിന്നീടുള്ള കാര്യത്തെ കുറിച്ച് നമ്മൾ അവരുടെ വേവലാതിപ്പെടേണ്ട ഒരു ആവശ്യമില്ല. അവർക്ക് വേണ്ടിയിട്ട് കുറെ വസ്തുക്കൾ ഉണ്ടാക്കി വെക്കണമെന്നോ സ്വത്തുക്കൾ ഉണ്ടാക്കി അതൊന്നും ആവശ്യമില്ല എന്നാ എന്റെ ഒരു കൺസെപ്റ്റ്.
1: കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുപാട് സ്വത്ത് സേവ് ചെയ്ത് വെക്കുന്നതിനേക്കാൾ നല്ലതാണ് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക.
0: വിദ്യാഭ്യാസം കൊടുക്കുക, അവരവരുടെ സ്വന്തം കാലിൽ നിന്നിട്ട് അവര് ജോലി ചെയ്ത് പിന്നെ അവരിൽ നിന്നും വലുതായിട്ട് ആഗ്രഹിക്കാനും എനിക്ക് ആഗ്രഹമില്ല. അവര് ജോലി ചെയ്തിട്ട് നമ്മൾ അവരുടെ കാര്യങ്ങൾ അന്നത്തേരം അവര് ചെയ്തു പോകാനേ പറ്റത്തുള്ളൂ. നമ്മളെപ്പോഴും നമ്മള് അമ്മ അച്ഛനെങ്കിലും ചെയ്ത് അയ്യോ അവരെ എപ്പോഴും കയറി, അതൊന്നും അവർക്ക് പറ്റത്തില്ല. അവര് അത് നമ്മുടെ ജീവിതം കണ്ടിട്ട് അവര് ആ ഒരു കാലിൽ നിൽക്കുവാന്നെ എനിക്ക് ഉറപ്പ്. എന്റെ മക്കളുടെ കാര്യം കൊണ്ട് ഞാൻ പറയണേ. അപ്പൊ അവര് നമ്മളെയും നോക്കും, പക്ഷെ അവര് അവരുടെ ജീവിതത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് നമ്മളെയും നോക്കും ഒക്കെയായിരിക്കത്തില്ല. അപ്പൊ അതുപോണക്ക് അവര് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഒരു സ്വന്തം കാലം നിൽക്കാൻ ഒരു ജോലി അവർക്കുണ്ടാകുക.
1: അതെ,
0: അതുകൊണ്ടെങ്കിൽ
1: വിദ്യാഭ്യാസത്തിനോടൊപ്പം തന്നെ സമൂഹത്തിൽ ആളുകളിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രതീക്ഷിക്കുകയും ചെയ്യരുത്, പക്ഷെ നല്ല രീതിയിൽ മറ്റുള്ളവർ പെരുമാറാൻ നമ്മൾ പഠിക്കുകയും വേണം.
0: പഠിക്കണം. അത് തന്നെ സാധിക്കും.
1: താങ്ക് യു ചേച്ചി, താങ്ക് യു. അപ്പോ നമ്മളുടെ സമ്പാദ്യം എന്ന് പറയുന്നത് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്ന് പറയുന്ന ഒരു വലിയൊരു സംഭവമാണ്. മറ്റു ജനങ്ങളോട് അല്ലെങ്കിൽ എല്ലാവരുടെയും അനുകമ്പ കൊണ്ടോ അല്ലെങ്കിൽ വലിയ സർട്ടിഫിക്കറ്റ് കൊണ്ടോ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും നമ്മുടെ കുട്ടികൾ സമൂഹത്തോട്, ജനങ്ങളോട്, സാധാരണക്കാരോട് ഒക്കെ എങ്ങനെ പെരുമാറണം എന്ന് പറയുന്നത് നമ്മൾ പഠിപ്പിച്ച് തന്നെ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. അവരുടെ സ്വഭാവം രൂപീകരിക്കേണ്ട അവരുടെ ഇഷ്ടമാണ്, പക്ഷേ എന്നിരുന്നാലും നമ്മളുടെ ശ്രമം ഒരിക്കലും നിർത്തരുത് എന്നുള്ളതാണ് കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. ചേച്ചി, യെസ്, പറഞ്ഞോളൂ. വണ്ടിയിലോട്ട് ചാടി കേറുന്നേ.
2: സമയമില്ല, എന്നാലും കേറിയതാ.
1: എന്തായാലും ഞാനിപ്പോ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടുള്ളതാണെന്ന് തോന്നുന്നു കേട്ടോ ഈ ഒരു കാര്യം. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോട്ടെ. പണ്ട് കണ്ണൂർന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ബസ്സിൽ ഒരാൾ കയറി.
2: അതെ,
1: ബസ്സിൽ നിറയെ സീറ്റുണ്ട്. നിറയെ സീറ്റുണ്ടേ, നിറയെ സീറ്റിക്ക് കിടക്കുക. അപ്പോ കണ്ടക്ടർ വന്ന് ചോദിച്ചു, ഓക്കെ എങ്ങോട്ടാ? തിരുവനന്തപുരം. ഇരിക്കാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഇരിക്കാനൊന്നും സമയമില്ല, എനിക്ക് അത്യാവശ്യമായിട്ട് തിരുവനന്തപുരം വരെ പോണ്ടേ. എന്ന് പറഞ്ഞ പോലെ എന്തായാലും വണ്ടി കയറിയില്ലേ, സമാധാനമായിട്ട് ഇരിക്കുന്നേ.
2: ഇന്ന് ഒരു 8:30 ആകുമ്പോഴേക്കും ഡ്യൂട്ടിക്ക് ഇറങ്ങണം. അപ്പൊ അതുകൊണ്ടുള്ള എന്താ, രാവിലെ തോടിപ്പിടിച്ചിലൊക്കെ നടക്കുക.
1: ആഹാ, ഓക്കെ, പറഞ്ഞോളൂ.
2: പാസഞ്ചർ പറഞ്ഞതുപോലെ നമ്മുടെ ഏറ്റവും വലിയ സമ്പാദ്യം നമ്മുടെ മക്കളാണ്. അവർക്ക് കൊടുക്കാവുന്ന വിദ്യാഭ്യാസവും സ്വഭാവ രൂപീകരണമാണ് എന്റെ ഏറ്റവും വലിയ സമ്പാദ്യം.
1: അതെ,
2: പിന്നെ അത്യാവശ്യം നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇപ്പൊ 2 ദിവസം നമുക്ക് അല്ലെങ്കിൽ ജോലി ഇല്ലാതായി കഴിഞ്ഞാല് തൊട്ടടുത്ത ദിവസം നമുക്ക് ഒരാളെടുത്ത് എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥ വരരുത്. ഉള്ളതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ചെറുത് കൈ വെച്ചിട്ട് പോകണം എന്നുള്ള മാത്രമേ ചിന്തിച്ചു പോകുന്നുള്ളൂ.
1: അതെ, പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ കുറേ ഈ കല്യാണ ആചാരങ്ങൾ, ഈ സാധാരണ, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സാധാരണക്കാരുടെ ഒരു നാടാണ് നമ്മുടെ കരുതാഗപ്പള്ളി.
2: ആ ഒരു കാര്യത്തില് കുറെയൊക്കെ അങ്ങനെ സമ്പാദിക്കുന്നുണ്ട്.
1: അതെ അതെ,
2: അത്രേ ഉള്ളു.
1: ഓക്കെ ചേച്ചി, അപ്പോ യാത്രയില് കേറുന്നുണ്ടോ, എന്റെ കൂടെ വരുന്നുണ്ടോ?
2: ഓക്കെ, കേറിക്കൊണ്ടിരിക്കുക, പോകുന്നത് വരെ കേക്കും.
1: ഓക്കെ ചേച്ചി, ഓക്കെ, നല്ലൊരു ദിവസം ആയിരിക്കട്ടെ.
2: ശരി,
1: ഓക്കെ. അപ്പൊ നമ്മുടെ ലൈ ചേച്ചി ആയിരുന്നു നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഈ പറഞ്ഞതുപോലെ സമ്പാദ്യം എന്ന് പറയുന്നത് വലിയൊരു സമാധാനം കൂടിയാണ് ഒരേ സമയത്ത്. പിന്നെ എന്താ പറയുക, ഞാൻ എൻ്റെ കസിൻസിനോടൊക്കെ പറയുന്നൊരു കാര്യമാണ്, ഞങ്ങൾ കരുനാഗപ്പള്ളിക്കാരെ എപ്പോഴും എന്നോട് എന്നെ കളിയാക്കാറുണ്ട്. ഞാൻ എൻ്റെ ഈ ഞങ്ങൾ കരുനാഗപ്പള്ളിക്കാരെ സ്വാതി കുറച്ച് കൂടുന്നുണ്ട് എന്ന് പറയാറുണ്ട്. എന്നിരുന്നാലും ഓക്കെ ഞാൻ പറയാം കേട്ടോ, അതിന് മുൻപ് ഒരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ്.
3: നമസ്കാരം.
1: എന്തോ ഗുഡ് മോർണിംഗ് ചേട്ടോ.
3: ആ പിന്നെ ഇത് രാവിലെ തുടങ്ങി കൊച്ചുകുട്ടികൾ കുച്ചുകുടിക്കുന്ന കുട്ടികളെ കുട്ടികളെ കുട്ടികളെ എന്ന് പറഞ്ഞു. ഇപ്പൊ നേരത്തെ ഒരു പാസഞ്ചർ വിളിച്ച് തിരുവനന്തപുരം ഏറ്റവും പറഞ്ഞ തിരുവനന്തപുരം ഞാൻ ജനിച്ചുള്ളത് നാടാ.
1: അതെ അതെ അതെ.
3: അപ്പൊ കരുനാഗപ്പള്ളിയിൽ വന്നിട്ടിരിക്കുന്നു തിരുവനന്തപുരം. കരുനാഗപ്പള്ളിയിൽ തിരുവനന്തപുരം പോകും അങ്ങ് പലവറാകെ പറഞ്ഞോണ്ടിരിക്കുക.
1: ആരാ, ഞാനാണോ?
3: ആരാണ്, ആരാണ്?
1: ഓക്കെ ചേട്ടോ പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ ഭയങ്കര സേവിങ്സ് ഉള്ള ആളാണോ ചേട്ടൻ?
3: ഞാൻ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. സോറി, കാര്യം പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഗാനമഞ്ജരി വിളിച്ച നേരത്ത് നമ്മളെ ഗാനമഞ്ജരി കേൾക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്വാതി പറയുന്ന, പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നെല്ലുംപതിലും വടക്കുന്നില്ല ശ്രീമോർ സാറിന്റെ, അത് ഒരു ഭയങ്കര ഒരു സംഭവം. കാര്യം വെച്ചാൽ പഴയ ചായക്കടയിലിങ്ങനെ ഈ ഗ്ലാസ് ചടിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ.
1: അതെ അതെ അതെ, നല്ല വടക്കുന്നില്ല ശ്രീമോർ സാർ തന്നെ എഴുതി ഒന്ന് ആലോചിച്ചോ. അദ്ദേഹം മുൻഷിയുടെ ഒക്കെ സ്ക്രിപ്റ്റ് റൈറ്റർ കൂടിയാണ്.
3: തീർച്ചയായും.
1: ആ അതെ, അത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരു അധ്യാപകനാണ്. ഓരോ കാര്യങ്ങളും അത്ര കഴിവുള്ളതാണ്. അതെ, അവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ നമ്മുടെ വിഷയം എന്താണെന്ന് കേട്ടോ?
3: എന്തോ
1: വിഷയം എന്താണെന്ന് കേട്ടോ കൊണാട്ടുകാരിയുടെ?
3: എനിക്ക്
1: തോന്നി അതാണ് അതാണ്. അതായത് ഓക്കെ, നമ്മള് സമ്പാദ്യശീലം, നമ്മൾ ഒരുപാട് ജോലി ചെയ്യാറുണ്ട്, നമ്മൾ അതിനകത്ത് നിന്നൊക്കെ ഒരു ക്യാഷ് സേവ് ചെയ്ത് പോകുന്ന ഒരാളാണോ, അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ഇതൊക്കെയാണ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്.
3: ഇല്ല, തീർച്ചയായും. നമ്മളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞ ഒരു 1000 രൂപ നമ്മളെ കൈ കിട്ടി വൈകിട്ടായപ്പോ. അപ്പൊ നമ്മൾ അതിനൊരു പങ്ക് നമ്മൾ അത് സേവ് ചെയ്ത് വെക്കണം. നമുക്ക് പെൺകുട്ടിയായിരുന്നാലും ഒരു ആൺകുട്ടി ആയിരുന്നാലും നമ്മൾ അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മൾ സേവ് ചെയ്ത് വെക്കണം. അങ്ങനെ ഒരു ഇതാണ്. ഇപ്പോഴേക്ക് ഈ 1000 രൂപ കൈ കിട്ടി കഴിഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ഇന്നലെ സ്വാതി ഞാൻ വിളിച്ച് പറഞ്ഞു ഓർമ്മയുണ്ടോ, ഈ ബെവറേജ് കയറിയിട്ട് കള്ളു മേടിച്ചോണ്ട് കൊടുത്തിട്ട് വൈകുന്നേരം വന്നിട്ട് ഭാര്യയെ എടുത്തിട്ട് അടിച്ചിട്ട് പറ്റിയ കാര്യമുണ്ടോ?
1: ഇല്ല, ഒരിക്കലും ഇല്ല.
3: ഇല്ല. അപ്പൊ നമ്മൾ ഇന്ന് കിട്ടുന്നത് 1000 രൂപയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊച്ചുങ്ങള് പറയാ, ജൂൺ 1 സ്കൂൾ തുറക്കുന്നു. ആ സ്കൂൾ തുറക്കുന്ന സമയത്ത് അച്ഛ എനിക്ക് യൂണിഫോം വേണം, അച്ഛ എനിക്കൊരു ഷൂ വേണം, അല്ല അച്ഛ എനിക്കൊരു ബുക്ക് വേണം, ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾ അത് സേവ് ചെയ്ത് വെച്ചാലേ പറ്റും. മഴ പെയ്ത് കഴിഞ്ഞാൽ അയ്യോ മഴയാണ്, ഇന്ന് പണിയില്ലായിരുന്നു മക്കളെ, ഞാൻ അടുത്ത മാസം മേടിക്കാം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
1: ശരിയാണ്. നമ്മള് ഈ പലപ്പോഴും ഈ ബിവറേജിലൊക്കെ പൈസ കൊടുക്കുന്ന സമയത്ത് നമ്മളെ കാത്തു നിൽക്കുന്ന കുഞ്ഞു സ്വപ്നങ്ങൾ കൂടി ഉണ്ടത് മറന്നു പോകരുതല്ലേ?
3: തീർച്ചയായും. കാര്യം നമ്മളെ കുഞ്ഞുങ്ങള് നമ്മളെ നിൽക്കുകയാ.
1: അതെ,
3: കാര്യം പറഞ്ഞു നമ്മളെ കുഞ്ഞുങ്ങൾ തന്നെയാണ് നമ്മൾ കഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നത്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ ഇത് കേൾക്കുന്ന അച്ഛന്മാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ, നിങ്ങളോടൊരു അപേക്ഷയാണ് കേട്ടോ. ഈ ഒത്തിരി സ്വപ്നങ്ങളായിട്ടാണ് അവർ വളർന്നു വരുന്നത്. ഒരിക്കലും മറ്റാളായിട്ട് കമ്പയർ ചെയ്ത് ജീവിക്കാനൊന്നുമല്ല, എന്നാലും ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങൾക്ക് അവരെ അതിനകത്ത് വിഷമിപ്പിക്കാതിരിക്കുക എന്ന് തന്നെയാണ് പറയാനുള്ളത്.
3: അതിൽ വേറൊരു കേസും കൂടെ ഉണ്ട് സ്വാതി. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 ആമക്കളുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അച്ഛന്റെ പെരുമാറ്റം കണ്ടേ മക്കൾ പഠിക്കുള്ളൂ.
1: അച്ഛന്റെ പെരുമാറ്റം കണ്ട് മക്കൾ
3: അച്ഛന്റെ പെരുമാറ്റം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ മനസ്സിൽ സ്വാതിക്ക് മനസ്സിലായ കാര്യം, അച്ഛൻ കള്ളും കുടിച്ചോണ്ട് വരുന്നു, അവൻ പ്രായമായി വരുന്ന 10ാം ക്ലാസ് കഴിയാൻ നേരത്തെ അവൻ കള്ളു ഷാപ്പിലോ ബാറിലോ അവൻ കയറിയങ്ങ് പോവുക.
1: പക്ഷെ ഒരു കാര്യം പറയട്ടെ ചേട്ടാ, അതേ സമയം തന്നെ നമ്മുടെ നാട്ടില് എന്താ പറയുക, കുടിയന്മാരെ കുടിയന്മാർ എന്നല്ല വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ പ്രശ്നം. ഓക്കെ, അങ്ങനെ അത് അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന അവള് സ്വാതി തന്നെ വന്ന് രാവിലെ കുടി, അങ്ങനെയല്ല, അത് യാഥാർത്ഥ്യമാണ്. ഓക്കെ, ഒരിക്കൽ ഇതിൽ 10 പേരെടുത്തു കഴിഞ്ഞാൽ അതിൽ അച്ഛന്മാരുടെ അതേ സ്വഭാവത്തിൽ ആവരുത് എന്ന നിർബന്ധ ബുദ്ധിയിൽ വളരുന്ന ആളുകളുണ്ട്.
3: അതാണ് സ്വാതി പറഞ്ഞത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ എങ്ങനെ ഏത് രീതിയിൽ വരുന്നു, അച്ഛൻ മദ്യപിച്ചോണ്ട് വരെയല്ലേ, എനിക്കെന്താ കഴിക്കാത്ത കഴിക്കാൻ പറ്റാത്ത എന്നും പറഞ്ഞാണ് അവൻ പറഞ്ഞത്. അപ്പൊ അമ്മയുടെ കുഴപ്പം. ഞാനിപ്പം സ്വാതിയുടെ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ലേ, കാരണം 1000 രൂപ വരുമാനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 500 കൊണ്ടുപോകുമ്പോൾ അമ്മ എവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന പൈസ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്നത്, ഇപ്പൊ ഞാൻ എനിക്കിപ്പോ എനിക്ക് അനുഭവം ഉള്ളത് ഈ തഴവയിലൊക്കെ ഒരുപാട് കൊച്ചുങ്ങൾ 1+1 പഠിക്കുന്ന കുഞ്ഞുങ്ങള് കള്ളു പിടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. കാര്യം ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുള്ളതാ. കാര്യം അവർ യൂണിഫോം ഇട്ടോണ്ടെന്നിട്ട് അവര് ഒരു ബാഗിനകത്ത് അവരെ ഷർട്ട് ഊരി മാറ്റി വെച്ചിട്ട് അവര് കള്ളുപിടിക്കാൻ വേണ്ടി കാര്യം. കാര്യം വെച്ചാൽ മീശയും താടിയും പൊളിക്കുന്നത് ഇപ്പൊ 18 വയസ്സിന് ഇപ്പൊ പുകയില ഉൽപ്പന്നം 18 വയസ്സിന് നേരെ പ്രായപൂർത്തിയായവർക്കെ കൊടുക്കാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞ് ചിന്തിക്കുന്നില്ലേ. കാര്യം വെച്ചാൽ ഒരുപാട് പേര് ഇതുകൊണ്ടാണ് ഇതിന് അഡിക്റ്റ് ആകുന്നത്.
1: ഓക്കെ, നമ്മള് എന്നാലും ഞാൻ തിരികെ ഒന്നുകൂടെ പറയുകയാണ്, സമ്പാദ്യശീലം വേണം എന്ന് തന്നെയാണ് ചേട്ടൻ പറയുന്നത്?
3: തീർച്ചയായും സമ്പാദ്യശീലം നമ്മളെ കയ്യിൽ വേണം, നമ്മൾ സേവ് ചെയ്ത് വെക്കണം.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. വിളിച്ചാൽ ഒരുപാട് സന്തോഷം ചേട്ടാ, നല്ലൊരു അടിപൊളി ദിവസം ആയിരിക്കട്ടെ. അപ്പോ ഞാൻ ഈ ഒരു കൂട്ടത്തിൽ മറ്റു കുറച്ച് കാര്യം കൊണ്ട് പറയുകയാണ്, ഈ കുട്ടികൾ ഒരേ സമയം തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടിമപ്പെട്ടു പോകുന്ന വാർത്തകൾ നമ്മൾ നിത്യേന കാണുമ്പോഴും നമ്മുടെ കണ്ണിൽ കാണുന്ന ചില നല്ല കാര്യങ്ങളും കാണാതിരിക്കാൻ അല്ലെങ്കിൽ പറയാതെ പോകാൻ പറ്റില്ലല്ലോ. ഈ 10-ാം ക്ലാസ്സിലേക്ക് പരീക്ഷ കഴിഞ്ഞിട്ടുണ്ടല്ലോ, കുറേ കൊച്ചു കുട്ടികള് നല്ല കുഞ്ഞു അവരാൾ കഴിയാവുന്ന പണിക്ക് പോകുന്ന കുറെ കൊച്ചു കൂട്ടുകാരെ ഞാൻ പരിചയപ്പെടുകയുണ്ടായി. ശരിക്കും അഭിമാനം തോന്നി കേട്ടോ. എന്തോ ഒരു പക്ഷേ കുടുംബം നോക്കാനാണെങ്കിലും അല്ലെങ്കിൽ അടുത്ത സ്കൂൾ ഉറപ്പിന് മുൻപ് യൂണിഫോം ആണെങ്കിലും അവരുടെ കൊച്ചു വട്ടച്ചെലവിനൊക്കെയാണെങ്കിലും പണിക്കിറങ്ങുന്ന കൊച്ചു മിടുക്കന്മാരെ നിങ്ങളിത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അഭിമാനമാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു 3 കൂട്ടുകാരെ പരിചയപ്പെടുകയുണ്ടായി. അപ്പം SSLC പരീക്ഷ കൂടെ കഴിഞ്ഞ് നിൽക്കുന്നേ ഉള്ളൂ, ആ ഗ്യാപ്പ് അവർ വെറുതെ കളയുമല്ല. അപ്പോൾ എപ്പോഴും ഒരു കുഞ്ഞു സമ്പാദ്യശീലം ചെറുപ്പത്തിലേ, നമ്മുടെ സാഹചര്യങ്ങൾക്ക് നമ്മുടെ അച്ഛൻ കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ അമ്മ കഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, നമ്മളൊരു പാർട്ട് ടൈം ജോബോടുകൂടി അതൊരു ഒരു ശീലമാക്കുന്നത്, അയ്യോ എൻ്റെ കൊച്ചു ജോലിക്ക് പോകില്ല, അയ്യോ അങ്ങനെയല്ല, ഒരു കൊച്ചു ജോലി ചെയ്യാനുള്ള ഒരു മനസ്സാണത് കേട്ടോ, അത് ഉണ്ടാക്കിയെടുക്കുക. അല്ലെങ്കിൽ ചില കാര്യങ്ങളൊന്നും ചൊട്ടയിൽ ആരും പറഞ്ഞു തരണ്ട, നമ്മൾ അറിഞ്ഞു ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ വീടിന് ഒരു തണലാകണം, അല്ലെങ്കിൽ എൻ്റെ അമ്മയുടെ കയ്യിൽ കുറച്ചുകൂടി ക്യാഷ് കൊണ്ട് കൊടുത്താൽ ഞങ്ങളുടെ വീട്ടിൽ അത്രയും നല്ല കാര്യങ്ങൾ, അടുത്ത സ്കൂൾ ഉറപ്പാകുമ്പോഴത്തേന് ആ ഒരു രീതിയിൽ ജോലിക്ക് പോകുന്ന വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാവരുത്. അതുകൂടെ ചേച്ചി ഒന്ന് പറഞ്ഞു തരുവാണ് കേട്ടോ കൂട്ടുകാരെ. നിങ്ങൾ എന്തായാലും രാവിലെ അടുക്കളയിൽ അമ്മ പാചകം ചെയ്യുന്ന കൂട്ടത്തിൽ എന്തായാലും എല്ലാവരും ഉറക്കത്തിൽ നിന്ന് നിന്നിട്ടില്ല, ബെഡ്റൂമിൽ ഇരുന്നുകൊണ്ട് ഇത് കേൾക്കാനും പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്ക് നമ്മുടെ ഭാവിക്കായിട്ട് നല്ല സേവിങ്സ് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടുകാർ എത്രത്തോളം കഷ്ടപ്പെടുന്നു എന്നൊരു സ്വയം മനസ്സിലാക്കാൻ, നമ്മളെല്ലാ ഘട്ടങ്ങളിലൂടെയും എല്ലാ നെഗറ്റീവിലൂടെയും എല്ലാ പോസിറ്റീവിലൂടെയും തന്നെയാണ് കടന്നു വരുന്നത്. നമ്മുടെ അച്ഛനും ഒക്കെ, അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും എല്ലാവരും അവരുടേതായ പ്രായത്തിൽ അവരുടേതായിട്ടുള്ള എല്ലാ കുരുത്തക്കേടുകളും കാണിച്ച് തന്നെ മുന്നോട്ട് വന്നിട്ടുള്ള ആളുകളാണ്. ആ തെറ്റുകളിലൂടെ കടന്നു വരുമ്പോഴും ആ തെറ്റുകളിലൂടെ അടുത്തുകൂടെയൊക്കെ പോകുമ്പോഴും ഒരു ശരിയുണ്ട്, ഒരു നല്ലതിലൂടെ ഞാൻ എത്തണം. ഈ തെറ്റിൽ ഓരോ ദിവസവും നമ്മളെ പുതുതായിട്ട് ഒരു നമ്മൾ തന്നെ നമ്മുടെ ശില്പി എന്നോണം നമ്മളെ പാകത്തിൽ വെട്ടിമിനുക്കി വൃത്തിയാക്കി മുന്നോട്ട് പോകാൻ സാധിക്കണം. ഒരുപാട് നെഗറ്റീവുകൾ നമ്മളെങ്ങനെ വിളിക്കും, ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ, അവിടുന്ന് ഇവിടുന്നൊക്കെ വിളിക്കും. എന്നിരുന്നാലും നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിനെയൊക്കെ തട്ടി മുട്ടിയൊക്കെ തന്നെ മുൻപോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സാഹചര്യങ്ങൾ അതാണ്, നമ്മൾ സ്വയം മനസ്സിലാക്കണം എന്ന് തന്നെയാണ് എൻ്റെ കൂട്ടുകാരോട്, എൻ്റെ അനിയന്മാരോടും അനിയത്തിമാരോടും ഒക്കെ നമ്മൾ പറയുന്നത്. ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീട്ടുകാർ മാത്രമേ കാണത്തുള്ളൂ, ആരും ഈ കാണുന്ന കൂട്ടുകാരൊന്നും കൂടെ കാണില്ല. അപ്പോൾ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് പോകണം കേട്ടോ. നമ്മളൊരു കാര്യം ചെയ്യുന്നതിന് മുൻപായിട്ട് ഇത് ഞാൻ കൊച്ചു കൂട്ടുകാരോട് മാത്രം ഇച്ചിരി നേരം പറയുകയാണ്, നമ്മൾ ആ ഒരു കാര്യത്തിൻ്റെ റിസൾട്ട് പുറത്ത് കേൾക്കുമ്പോൾ നമ്മളൊരു ഒരു കാര്യം നമ്മൾ ചെയ്യാൻ വേണ്ടി ഇറങ്ങി, നമ്മുടെ കൂട്ടുകാർ നമ്മളെ നിർബന്ധിച്ചു ഒരു കാര്യത്തിന്. ഓക്കെ, ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യത്തെപ്പറ്റി നിങ്ങൾ ആലോചിക്കണം. ഈ ഒരു സംഭവം, ഞാൻ ചെയ്യുന്ന ഒരു പ്രവൃത്തി എൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും ചെവിയിലെത്തിക്കഴിഞ്ഞാൽ അവർക്ക് ഈ സമൂഹത്തിൻ്റെ മുന്നിൽ എങ്ങനെയായിരിക്കും അതിനെ പ്രതികരിക്കുന്നത്, അവർക്ക് അറിയേണ്ടി വരുമോ, അവരെ ആളുകൾ ഒറ്റപ്പെടുത്തുമോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പകുതി കുറ്റങ്ങളും അല്ലെങ്കിൽ പകുതി കാര്യങ്ങളും നമുക്ക് മാറ്റിവെക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഈ കാര്യങ്ങളൊന്നും ഓർക്കുക. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വീണ്ടും കടന്നു വരുവാണ്, നമ്മുടെ സമ്പാദ്യശീലത്തെ പറ്റിയിട്ട്. ഒരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
4: ഹലോ
1: ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഗുഡ് മോർണിംഗ് മോള, ഞാനാ മോള, അതിനായിട്ട് സുരേന്ദ്രനാ മോള.
1: ചേട്ടു പറഞ്ഞോളൂ, വണ്ടിയിലോട്ട് കയറിക്കോളൂ.
4: എന്റെ ഫോണിന്റെ സുഖമാണോ?
1: സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു.
4: എന്റെ മോളെ, ഞാൻ പൊന്നേന്നാ വിളിക്കുന്നത്.
1: ആ സന്തോഷം കേട്ടോ, സ്നേഹത്തിൽ ഇങ്ങനെ വിളിക്കുമ്പോ.
4: എന്റെ പൊന്നെ, സുഖമാണോ? ഞാൻ ഇന്നലെ മോളെ പരിപാടിയായിരുന്നു. മോള് എനിക്ക് വിളിക്കാൻ ഒത്തില്ല മോളെ, വലിയ ജോലി തിരക്കായിരുന്നു വീട്ടില്.
1: കേട്ടല്ലോ, എത്ര തിരക്കാണെങ്കിലും കേട്ടല്ലോ പരിപാടി.
4: ആ കേട്ട് മോളെ, കേട്ട്. എന്നാലും ഞാൻ സത്യ ശിവനോടെ ഞാൻ ഇതായിട്ട് പറയുവാ. ഞാൻ ശിവനെ, നമ്മുടെ സത്യന്റെ അനിയൻ ശിവനുണ്ടല്ലോ, ഞാൻ അവിടെ വീട്ടിൽ പോകുമ്പോ എല്ലാം നിങ്ങളുടെ കാര്യം പറയും. എനിക്ക് മോളെ ഒന്ന് കാണണം കേട്ടോ.
1: ഉറപ്പായിട്ടും കാണാലോ. ഓക്കെ, അപ്പൊ പറഞ്ഞോ ചേട്ടാ. അപ്പോ നമുക്ക് ഈ പറഞ്ഞതുപോലെ സമ്പാദ്യശീലം, നമ്മള് ജീവിതത്തിൽ സമ്പാദിച്ച് വെക്കേണ്ട ആവശ്യകതയുണ്ടോ? അങ്ങനെ വെച്ചില്ലെങ്കിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ സമ്പാദ്യത്തിനകത്തൊന്നും ഒരു കാര്യമില്ല, എന്താണ് ചേട്ടന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം?
4: ഒരു കാര്യമില്ല,
1: ഇല്ല
4: നമുക്ക് ഒരു കാര്യമില്ല. നമ്മള് കുഞ്ഞുങ്ങള് നമ്മള് നമ്മുടെ കുടുംബത്തെ നമ്മള് ഇതെന്താ സമ്പാദ്യം എന്ന് പറയും, സമ്പാദിച്ചു വെച്ചാൽ നമുക്ക് എന്തോ 6 അടി മണ്ണ് മാത്രമേ ഉള്ളൂ നമുക്ക് സമ്പാദ്യം. എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്.
1: അതെ,
4: നമ്മൾ എത്ര കോടികളെ സമ്പാദിച്ചാലും എത്ര ഇത് വീണ് കിട്ടിയതും വീണ്ടെടുത്തതും വെട്ടിപ്പിടിച്ചതും ഒന്നും നമുക്ക് ഉണ്ടാകത്തില്ല. നമ്മൾ ജീവിക്കുന്നത് മാത്രമാണ്, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താഗ്രഹമുണ്ട്, നമ്മുടെ കൂടെ നിൽക്കുന്നവർക്ക് എന്താഗ്രഹമുണ്ട്, അത് അനുദിനം നമ്മൾ അത് എൻജോയ് ചെയ്ത് ജീവിക്കുക.
1: അതെ,
4: എന്റെ ഒരു അഭിപ്രായം ഞാൻ പറയാം, നാളത്തേക്കുള്ളതെന്ന് പറഞ്ഞാൽ നാളത്തേക്കുള്ള ധാന്യം നമുക്ക് തരും, ദൈവം തരും. സമ്പാദ്യം എന്ന് പറയാം, സമ്പാദിച്ചപ്പോ ഒരു സുനാമി വന്ന് തന്നെ തന്നെ ഇതെല്ലാം കടപുഴകി കളയത്തല്ലേ?
1: ശരിയാണ്.
4: ആദ്യം നമ്മൾ ഇതൊക്കെ എന്ന് പറഞ്ഞ വെറുതെയാണ്, ഇതൊക്കെ എന്ന് പറഞ്ഞത് ഈ ഇതൊക്കെ എന്ന് പറഞ്ഞ വെട്ടിപ്പിടിച്ച് മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ഇതൊക്കെ സമ്പാദിക്കുന്നതെന്ന് പറഞ്ഞാല് ഈ അതൊക്കെ വെറുതെയാണ്, ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കൊടുക്കുന്ന സ്നേഹം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന സ്നേഹം.
1: പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഒരു ഒറ്റ കാര്യം കൂടി എനിക്ക് ഈ കൂട്ടത്തിൽ, അത് ധിക്കാരമൊന്നും വിചാരിക്കരുതേ. നമ്മള് കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും ഈ സ്നേഹം മാത്രമല്ല, ചില കാര്യങ്ങൾ ബേസിക് ആയിട്ട് ഈ നല്ലതുപോലെ മദ്യപിക്കുന്ന അച്ഛനോടും അങ്ങനെയുള്ള ആളുകളോടായിട്ട് എനിക്ക് പറയാനുള്ള കാര്യമാണ്, നിങ്ങൾ എപ്പോഴും സ്നേഹിക്കുന്നു എന്ന് പറയാറുണ്ട് ചില ആളുകൾ. മക്കളെ ഞാൻ സ്നേഹിക്കുന്നു, ഭാര്യയെ ഞാൻ സ്നേഹിക്കുന്നു, പക്ഷെ ഒരു ഉത്തരവാദിത്തങ്ങളും ചെയ്യാതെ ഈ സ്നേഹത്തിന് ഒരു ഉത്തരവാദിത്തങ്ങളും നോക്കാതെ, അല്ലെങ്കിൽ അവൾ എങ്ങനെയും കുഞ്ഞുങ്ങളെ നോക്കട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഇവൻ എങ്ങനെയും പഠിച്ചു വരട്ടെ, വാ തന്ന ദൈവം ഭക്ഷണവും കൊണ്ടുതരും എന്ന് പറയുന്ന പോളിസിക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ, ഒരുപാട് മദ്യപാനികളുണ്ട്. അവരോട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ സ്നേഹം കൊണ്ട് അവർക്ക് പഠിക്കാനോ കഞ്ഞിവെച്ച് കുടിക്കാനോ പറ്റില്ല, കുറച്ചൊക്കെ സമ്പാദിക്കണം. അല്ലെങ്കിൽ അവർക്ക് തോന്നണം എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ നമ്മളത് പറയാൻ പാടില്ല എന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം.
4: മോളെ, ഞാൻ ഇത് പറയുന്ന കേക്ക് ഒന്ന് വ്യക്തമായിട്ട്, എന്റെ പൊന്നിത എന്നോട് ഇങ്ങനെ സംസാരിച്ചല്ലോ, എനിക്ക് അതിൽ സന്തോഷമുണ്ട്.
1: ഓക്കെ, പറഞ്ഞോളൂ.
4: ഞാൻ ഒരു ശകലമൊക്കെ കഴിക്കുന്ന ഒരാളാണ്.
1: അതെ,
4: പക്ഷെ ഈ ബൈബിളിൽ പോലും പറഞ്ഞിട്ടുണ്ട് അല്പം വീഞ്ഞ് പിന്നെ നമ്മുടെ ബോധത്തെ ഉണർത്തുമെന്ന് പറയുന്നുണ്ട്. എല്ലാം വേണം, നമുക്കെല്ലാം വേണം. ഈ ഫ്രീ ഭൂമിയിലെ നമ്മുടെ ഋഷിവര്യന്മാര് മൊത്തം എല്ലാ ആൾക്കാരും ഇതെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ എല്ലാ ആവശ്യത്തിന് കുടുംബത്തെ മറന്നാകരുത്. മോള് ഒന്ന് അന്വേഷിച്ചു നോക്കണം. ഞാനിത് പറയുവാണെ, മോള് എന്നിലേക്ക് ഇറങ്ങി വന്ന് മോളൊന്ന് അന്വേഷിച്ച് ഇങ്ങനെ പറയുന്നത് ശരിയാണോ, അല്ലെങ്കിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് പരിചയപ്പെട്ട് നോക്കണം. പറഞ്ഞ മനസ്സിലായോ? നമ്മൾ ഈ കുടുംബം നോക്കാതെ എത്രയോ കുടുംബങ്ങൾ നമ്മുടെ വിശ്വകർമ്മ സമുദായത്തിൽ തന്നെ ഉണ്ടെന്നറിയോ? അഗ്രഗണ്യന്മാരാണ്. ഞാൻ ജാതിയൊന്നും സമുദായമൊന്നും പറയാനില്ല, എനിക്ക് ജാതിയും മതമൊന്നും ഇല്ല. മോള് ഇത് പറയുന്നതിന്റെ ആ ഒരു രീതി തന്നെ എടുക്കണം. കുടുംബമാണ് ഏറ്റവും വലിയ ലഹരി. മക്കള്, ഭാര്യ, മോൾക്ക് ഇന്നലെ വിളിക്കാൻ പോലും എനിക്ക് ഒക്കാഞ്ഞ എന്താണെന്നറിയോ? എന്റെ ഭാര്യയ്ക്ക് സുഖമില്ല, അവൾക്ക് വേണ്ടി ഞാൻ അവള് ചെയ്യാനുള്ള എല്ലാം ഞാൻ ചെയ്തോണ്ടിരിക്കുന്നത്. എന്റെ പൊന്നെ വിളിക്കാനൊക്കെ എനിക്ക് വലിയ വിഷമമായിരുന്നു. അത് മനസ്സിലാക്കണം. കാര്യം എന്ന് പറഞ്ഞാല് എന്റെ മോള് മക്കളോട് ഞാൻ ഒരിക്കലും പഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. മോൻ പിന്നെ ചെങ്ങന്നൂരായിട്ടിലെ HFI പിന്നെ ചെയർമാനാണ്. എന്റെ മകള് നമ്മോട് വന്ന് നോക്കണം, എന്റെ വീട്ടിൽ വെക്കാൻ ട്രോഫികളില്ല. ഞാൻ അവളോട് ഒരിക്കലും ട്രോഫി വെക്കാൻ സ്ഥലമില്ല. കാര്യം എന്ന് പറഞ്ഞ കവിത എഴുതും, കഥ എഴുതും എല്ലാം. അപ്പം വലിയ കലാകാരനാണ് ആ ഒരു ഞങ്ങളിൽ നിന്ന് പേർന്ന് കിട്ടിയത്. ഇപ്പൊ എന്റെ മോളോട് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അവള് പഠിക്കണം ഇന്ന രീതി, ഒരിക്കലും ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല. അവളോട് പറഞ്ഞ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നീ സ്വന്തം കാലെ നിൽക്കുമ്പം, ചെന്ന് കയറുന്നെടുത്ത് നിന്റെ സ്വന്തം കാലെ നിൽക്കുമ്പം നിന്റെ വരുമാനം ഉണ്ടെങ്കിൽ അവന് നിന്റെ കൂടെ വരുന്നവന് ഒരു ഒരു തണലാകുക, അതാണ് നീ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്.
1: തീർച്ചയായിട്ടും.
4: കാരണം മോളെ, നമ്മള് ജീവിതത്തിൽ ഞാൻ ഈ വാട്സപ്പിലോ യൂട്യൂബിലോ ഒന്നും കണ്ടു പഠിക്കാൻ എനിക്കൊരു മൊബൈൽ പോലും ഇല്ല. ഈ കേരളത്തിലെ ഒരു ഇന്ത്യയുടെ മൊബൈൽ ഇല്ലാത്ത ആരെങ്കിലും ഉണ്ട്? എന്റെ മൊബൈലിൽ പോയി ഞാൻ 6 മാസമായിട്ട് മൊബൈലില്ലാതെ കിടക്കുക. എന്റെ ഭാര്യയുടെ മൊബൈലിലാണ് വിളിക്കുന്നേ. ആ പൈസ ഞാൻ ചെലവാക്കുന്ന സമയത്ത് ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ചെലവാക്കുന്നു.
1: അതുകൊണ്ട് ധൈര്യപൂർവ്വം പറയാം, കുഞ്ഞുങ്ങളെയും കുടുംബവും ഒരുപോലെ നോക്കുന്നു എന്ന് അഭിമാനത്തോടുകൂടി സംസാരിക്കാം.
4: തീർച്ചയായിട്ടും മോളെ, ഇതിലിപ്പോ ഞാൻ പറയാം, ഞാൻ നിന്നെ മകളായിട്ട് ഞാൻ കാണുന്നുണ്ടെങ്കിൽ ജന്മം കൊണ്ട് ഒരിക്കലും ബന്ധുത്വം ഉണ്ടാകുന്നില്ല, കർമ്മം കൊണ്ടാണ്. ഞാൻ നിന്നെ കാണാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പപ്പ നിന്റെ പപ്പായും ഒക്കെ ആയിട്ട് ഞാൻ വേണ്ടപ്പെട്ടവരായിരിക്കും, പക്ഷെ വിജയേട്ടനുമായിട്ടൊക്കെ ഞാൻ എത്ര അടുത്ത ബന്ധമുണ്ടെന്നറിയോ?
1: അതെ, ഓക്കെ ചേട്ടാ. അപ്പൊ നമുക്ക് എന്തായാലും, ഞാൻ പറഞ്ഞില്ലേ എപ്പോഴും എന്റെ സ്റ്റേഷൻ ഡയറക്ടറിന്റെ അടുത്തിരി പോകണ്ട്, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട്.
4: അതല്ല ഞാൻ പറഞ്ഞത് മോളെ,
1: ക്ഷമിക്കൂ. അപ്പൊ അച്ഛന് ചേട്ടന് നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഈ പറഞ്ഞതുപോലെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഏറ്റവും നന്നായിട്ട് കഷ്ടപ്പെടുന്ന വാക്കുകളായതുകൊണ്ട്, അല്ലെങ്കിൽ അവരെ പരിചരിക്കുന്നതുകൊണ്ട് ഇതിന് 100-ൽ 100 മാർക്ക് തന്നെയാണ് തരുന്നത് കേട്ടോ.
4: എന്റെ പൊന്നിന് നല്ല ഇതുണ്ടാകട്ടെ,
1: സന്തോഷം
4: എല്ലാവർക്കും സൗഖ്യം ഉണ്ടാകട്ടെ,
1: സന്തോഷം. കണ്ടോ, എപ്പോഴും എനിക്ക് സുരേന്ദ്രൻ ചേട്ടനോട് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും നന്നായിട്ട് ചെയ്യേണ്ട കർത്തവ്യങ്ങൾ ഭാര്യയെ നോക്കുന്ന കാര്യത്തിനാണെങ്കിലും എല്ലാ കാര്യത്തിനും വളരെ അടുക്കും ചുറ്റോടു കൂടി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ വാക്കുകൾക്ക് അത്രത്തോളം പ്രാധാന്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പറക്കമുറ്റുന്നതിന് മുൻപേ, അല്ലെങ്കിൽ ഒരു കുട്ടികൾ അവർ നിലനിൽക്കുന്ന സമയത്തിന് മുന്നേ നീ നിന്റെ കാര്യം നോക്കൂ, അല്ലെങ്കിൽ നീ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കൂ നാളെ ഒരു കാലത്ത്, നമ്മൾ അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ഒരു ഒരു ഒരു തൂണായിട്ടെങ്കിലും അവർക്ക് ഉണ്ടാവണം. എന്തെങ്കിലും ഒരു മാതൃകയായിട്ട് നമ്മൾ വേണം അവരെ പറയാനായിട്ട്. ഓക്കെ, നമ്മൾ എന്താ പറയുക, നമ്മൾ ഫുൾ ടൈം, ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം, എത്രത്തോളം ഇതായിട്ട് കണക്ട് ആവുമെന്ന് എനിക്കറിയില്ല. നമ്മൾ ഫുൾ ടൈം ഫോൺ നോക്കുന്ന ഒരു പേരൻ്റാണെന്ന് കുട്ടിക്കും, ഫുൾ ടൈം ഫോൺ നോക്കുന്നു, സീരിയൽ കാണുന്നു, റീൽസ് കണ്ടുകൊണ്ടിരിക്കുന്നു. അതേ ആൾ കുട്ടികൾ വെക്കേഷൻ സമയമൊക്കെയാണ്, അവരിങ്ങനെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് മാതൃകയായിട്ട് പോയിട്ട് പറയാൻ പറ്റില്ല, പറ്റില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിങ്ങൾ പോയിട്ട് നിങ്ങൾ എപ്പോഴും ഫോൺ അടിക്കുകയാണ്, ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുകയും വലിയ വൃത്തിയുടെ കാര്യവും, നമ്മളതാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മക്കളോട് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നൊരു യാഥാർത്ഥ്യം ഓർക്കുക. പിന്നെ ഈ പറഞ്ഞല്ലേ, കുടിയന്മാരെ കുടിയന്മാരെന്നല്ലാതെ വേറെ ഒന്നും വിളിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ പറയുകയാണ്, അതൊരു വിവാദമായിട്ട് പോകരുത് കേട്ടോ. എന്നാലും നിങ്ങളെ ആശ്രയിച്ച് താമസിക്കുന്ന നിരപരാധികളായിട്ടുള്ള ഭാര്യ ഉണ്ടെങ്കിൽ, നിഷ്കളങ്കരായിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ, ഒരു നിങ്ങളുടെ കഴിവുകേടെന്നൊരു സമൂഹം പറയേണ്ടി വരരുത്. ആ കുഞ്ഞുങ്ങൾ, നിങ്ങൾക്ക് ആരോഗ്യവും ആവതും ഉണ്ടെങ്കിൽ അവർക്കൊരു പുസ്തകം വാങ്ങാൻ, അവർക്കൊരു ബുക്ക് വാങ്ങാൻ, പരസഹായം തേടേണ്ടി വരുന്ന ഒരു ഗതികെട്ട അവസ്ഥ, ഫീസ് കൊടുക്കാൻ. പലപ്പോഴും ഈ മദ്യപാനികളെ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് അവിടെ കിടന്ന് വലയുന്നവരുടെ ഭാര്യമാർ തന്നെയാണ്. അപ്പോൾ അവർ പലരുടെയും കയ്യിൽ നിന്ന് വാങ്ങേണ്ടി വരുന്ന ഒരു ഗതികെട്ട അവസ്ഥയിലേക്ക് നിങ്ങൾക്കാവതുള്ള കാലം നിങ്ങളുടെ കുടുംബത്തിന് സാധിക്കരുത്. നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് സ്നേഹമുണ്ട് എന്ന് പറയുന്നത്, സ്നേഹമെന്ന് പറയുന്നത് എപ്പോഴും വാക്കല്ല, പ്രവൃത്തിയാണ്. എപ്പോഴും എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ പ്രവൃത്തിയാണ്. ഒരു കൊട്ടാരം മണിഞ്ഞു കൊടുക്കുകയോ, അല്ലെങ്കിൽ കൂടെ പഠിക്കുന്ന കൊച്ചിന് ബൈക്കുണ്ട്, എൻ്റെ മോന് ബൈക്ക് മേടിച്ചു കൊടുക്കാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ, അങ്ങനെയല്ല. ഒരു ബുക്ക് മതി, സ്നേഹത്തോടുകൂടി അധ്വാനിച്ച് കിട്ടുന്ന പൈസയിൽ കൊടുക്കുന്നുണ്ടെങ്കിൽ അതവർ മനസ്സിലാക്കും, സംശയമില്ലാത്ത കാര്യമാണ്. പിന്നീട് കുറച്ച് മുൻപൊരു ചേട്ടൻ പറഞ്ഞതുപോലെ, എല്ലാ മദ്യപാനികളുടെ മക്കളും അങ്ങനെ ആവരുത്. എനിക്ക് തോന്നുന്നു ഏറ്റവും നല്ല രീതിയിലോട്ട് പോകുന്നത് അവരുടെ മക്കൾ തന്നെ ആയിരിക്കും. വളരെ അടുക്കും ചുറ്റോട്ട് കടന്നവരെക്കാൾ കൂടുതൽ കൃത്യമായി ഈ നെഗറ്റീവുകളിലൂടെയും മദ്യപാനത്തിൻ്റെ ഏറ്റവും വലിയ ദോഷവശങ്ങൾ മറഞ്ഞു വന്നവരായിരിക്കും പിന്നീട് മദ്യം തൊടാതെ മാറിപ്പോകുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം വീണ്ടും ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്, സേവിങ്സ് ആണ്. ഓക്കെ, നമ്മൾക്ക് ആഘോഷിക്കാം, നമ്മൾ നമ്മുടെ ലൈഫാണ് നമ്മൾ ആഘോഷിക്കൂ. ഞാൻ എൻ്റെ ലൈഫ് എൻ്റെ ഇഷ്ടങ്ങൾ, അതിനപ്പുറത്തേക്ക് നിങ്ങളൊരു കുടുംബനാഥനാണെങ്കിൽ, ഒരു കുടുംബനാഥയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കർത്തവ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോകാൻ പാടില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സേവിങ്സ് അത്യാവശ്യമാണ്, എന്നാൽ കാര്യങ്ങൾ ചെയ്യുക. ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞു, എപ്പോഴും നമ്മൾ കരുനാഗപ്പള്ളിക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ എൻ്റെ കസിൻസിനോട് പറയുന്നതാണ്, ഇതും എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ കരുനാഗപ്പള്ളിക്കാർ വലിയ കോടീശ്വരരോ അങ്ങനെയൊന്നുമല്ല, സാധാരണക്കാർ ഏറ്റവും കൂടുതൽ തങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കരുനാഗപ്പള്ളി. പക്ഷേ ഓരോ ദിവസവും കൂലിപ്പണിക്കാരായിട്ടുള്ള, സാധാരണക്കാരായിട്ടുള്ള ഞങ്ങൾ ഒത്തിരി സേവ് ചെയ്തവരെക്കാൾ കൂടുതൽ രാജാക്കന്മാരെ പോലെയാണ് ജീവിക്കുക. അന്നന്ന് ഞങ്ങൾ രാജാവാണ്. നാളെ ചെന്ന് കഴിഞ്ഞാൽ, നാളെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ, നാളെ 5 ദിവസം മണിയില്ലെന്നുണ്ടെങ്കിൽ കൈ പൈസ കാണത്തില്ല. പക്ഷേ ജീവിക്കുന്ന ഓരോ ദിവസങ്ങളും അടിപൊളിയായിട്ട് രാജാക്കന്മാരെ പോലെയും രാജകുമാരിയെ പോലെയും, കുറച്ചൊക്കെ ദൂർത്തെന്നൊക്കെ വേണമെങ്കിൽ പറയാം, അങ്ങനെ ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് ഭൂരിഭാഗവും. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, ഞാൻ കണ്ട കുറച്ച് ആളുകളിൽ നിന്ന് അന്നന്ന് എനിക്ക് തോന്നുന്നു നല്ല പണിയെടുക്കും, നന്നായിട്ട് ജീവിക്കും, നല്ല വസ്ത്രങ്ങൾ വാങ്ങും, നല്ല ഫംഗ്ഷന് പോകും, നല്ല സിനിമ കാണാൻ പോകും, നല്ല യാത്രകൾ ചെയ്യും, ഇങ്ങനെയുള്ള ആളുകളാണ്. അപ്പോൾ ഇതിനോട് നിങ്ങൾക്ക് സംസാരിക്കാം, ചർച്ച നമുക്കിങ്ങനെ തുടർന്നാലോ. ഒരു കോളറോടെ, ഒരു പാസഞ്ചറോടെ വെയിറ്റ് ചെയ്തിട്ട് ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
5: നമസ്കാരം.
1: നമസ്കാരം, കയറിക്കോളൂ.
5: കോടീശ്വരന്റെ കൂട്ടത്തിൽ ഞാനില്ല കേട്ടോ, ഞാൻ സാധാരണ ജീവിതം
1: വെച്ചിരുന്നോളാം. ചേച്ചി പറഞ്ഞോളൂ.
5: പിന്നെ നമ്മൾ ഈ കാണുന്ന കാഴ്ചപ്പാടിൽ ഞാൻ നോക്കിയിട്ട് ഈ ജോലിയൊക്കെ ഉള്ളവരെക്കാൾ കുറച്ചും കൂടെ ചെലവാക്കി ജീവിക്കുന്നത് സാധാരണക്കാരാ.
1: തീർച്ചയായിട്ടും
5: ഒരു ലിമിറ്റ് ഉണ്ട്, ഒരു പരിധിയുണ്ട് വരുമാനത്തിന്, അതൊരു ഫിക്സഡ് ഇൻകം ആണ്. സാധാരണക്കാർക്ക് അങ്ങനല്ല. ഇന്നിപ്പോ എന്തെങ്കിലും ഇപ്പൊ 1000 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ഒരാൾക്ക് ചിലപ്പോ രാത്രി വേറൊരു ജോലി കൂടെ പോയാൽ 1000 രൂപ കിട്ടും, 1000-2000 രൂപ ഒക്കെ കിട്ടും. അപ്പൊ അവർക്ക് കുറച്ചുകൂടെ ചെലവാക്കാൻ ഉള്ളൊരു ഇതുണ്ട്. പക്ഷെ സാധാരണ നമ്മൾ ഈ ഗവൺമെന്റ് സർവീസിലൊക്കെ ഉള്ളവരെ നോക്കിയാൽ അവർക്ക് ഒരു മിനിമം വെച്ചിട്ടേ എല്ലാം ചെലവാക്കാൻ പറ്റത്തുള്ളൂ, അവർക്ക് വേറൊരു ഇൻകം വരുന്നില്ല എങ്ങനെ. അപ്പം അതാണ് എന്നെ സംബന്ധിച്ച്.
1: ചേച്ചി ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ചേച്ചി നന്നായിട്ട് സേവ് ചെയ്യുന്ന ഒരാളാണോ?
5: അത്യാവശ്യം സേവിങ്സ് അത്രേ ഉള്ളൂ, അല്ലാതെ കണ്ടമാനം സേവ് ചെയ്യത്തില്ല. അത്യാവശ്യം സേവിങ്സ് ഉണ്ട്.
1: ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ, എനിക്കൊരു സാരി കണ്ടാ ഇഷ്ടപ്പെട്ടു വാങ്ങിച്ചു, ഇഷ്ടപ്പെട്ട ഫുഡ് കണ്ടാ വാങ്ങിച്ചു, അത് കഴിഞ്ഞിട്ട് സേവിങ്സ് ഒക്കെ മതി.
5: അതൊന്നും മാറ്റി വെക്കത്തില്ല. എനിക്ക് എന്തൊരു ഇഷ്ടം തോന്നിയാലും ഞാൻ ഇതുപോലെ കൊച്ചി ജോലി ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു സ്ഥലത്ത് വരുമ്പോൾ ഒരു സാരി തൂങ്ങിക്കിടക്കുന്നുണ്ട്. ഞാൻ തിരിച്ച് ഓഫീസിൽ വന്ന് സൈൻ ഒക്കെ ചെയ്തിട്ട് ഞാൻ ഇടയ്ക്ക് ഒന്ന് പുറത്തേക്ക് പോകണോന്ന് പറഞ്ഞു പോയിട്ട് ആ സാരി ആരെങ്കിലും കൊണ്ടുവന്നതിന് മുമ്പേ അത്
1: വാങ്ങിച്ചു.
5: എനിക്ക് എന്ത് ഇഷ്ടമാകുന്നോ അത് ഞാൻ വാങ്ങിക്കുന്ന ഒരാളാണ്. ഭക്ഷണ കാര്യത്തിൽ ഭക്ഷണം എനിക്ക് പുറത്തിറങ്ങിയപ്പോ ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമാണ്, കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ വീട്ടിൽ തന്നെ ഇതിങ്ങനെ കഴിച്ച് കഴിച്ച് കഴിച്ച് കഴിച്ച് ഒരു വെറൈറ്റി ഫുഡൊക്കെ കഴിക്കാറുണ്ട്, മിക്കപ്പോഴും കഴിക്കാറുണ്ട്.
1: അതെ, ഓക്കെ. അപ്പൊ എന്തായാലും ചെറിയ സേവിങ്സ് എപ്പോഴും നല്ലതാണെന്നാണ് പറയുന്നത്.
5: തീർച്ചയായിട്ടും സേവിങ്സ് ഉണ്ടാണ്. നമുക്കൊരു ആവശ്യം വന്നാലും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റണം. സേവിങ്സ് ആവശ്യമാണ്, എപ്പോഴും ആവശ്യമാണ്. ഈ പറയുന്നോട്ട് അടിച്ചു പൊളിച്ച് തീർക്കണം എന്നൊക്കെ പറയുന്നെങ്കിലും നമ്മളൊന്ന് സ്വരു കൂട്ടിയിരിക്കണം എപ്പോഴും,
1: ചെറിയ കരുതൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്.
5: അതെ, തീർച്ചയായിട്ടും സേവിങ്സ് ആവശ്യമാണ്.
1: അതെ, തീർച്ചയായിട്ടും. അതേസമയം തന്നെ ചേച്ചി പറഞ്ഞു സേവിങ്സ് ആവശ്യമാണ്, അതേസമയം തന്നെ എന്താണോ നിങ്ങളുടെ സമ്പാദ്യം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കുറച്ച് നല്ല കൂട്ടുകാരുണ്ടെന്നേ, ഞാനൊന്ന് വീണു പോയാൽ, അല്ലെങ്കിൽ ഞാനൊന്ന് പെട്ടുപോയാൽ, എനിക്കൊരു നിവൃത്തിയില്ലെങ്കിൽ ഓടി വരുന്ന, അല്ലേ, ചേർത്ത് വെച്ചാൽ കുമ്മാരം കൂടുന്ന കുഞ്ഞു കുഞ്ഞു സമ്പാദ്യങ്ങളുള്ള കുറച്ച് നല്ല സുഹൃത്തുക്കൾ സമ്പാദ്യമായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ട് അക്കൗണ്ടിൽ ഒന്നുമില്ലടോ, സീറോ ബാലൻസാ. എന്തുകൊണ്ട്? നിനക്കൊരു പ്രശ്നം വന്നാറുണ്ട്, എൻ്റെ കൂട്ടുകാരുണ്ട് എന്ന് പറയാൻ പറ്റുന്നത് വലിയൊരു സമ്പാദ്യമാണ് കേട്ടോ. എനിക്കൊന്ന് ഒട്ടുമിക്ക ആളുകളുടെ ഒരു ധൈര്യം ചില സുഹൃത്തുക്കൾ തന്നെയാണ്. നീ ഒന്ന് വീണു പോയാൽ എന്തോ ചെയ്യടോ, ഓക്കെ, എനിക്ക് എൻ്റെ കൂട്ടുകാരുണ്ട്, ഇതിന് ആശുപത്രി പോയാൽ എന്തോ ചെയ്യടോ, ഓക്കെ, ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ വരുന്ന എൻ്റെ കുറച്ച് സുഹൃത്തുക്കളുണ്ട്, ഇങ്ങനെ പറയുന്നവരുണ്ട് കേട്ടോ. അതൊരു ഭയങ്കര സമ്പാദ്യമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സുഹൃത്തുണ്ടെങ്കിൽ കണക്ക് കൂട്ടാതെ, അല്ലെങ്കിൽ പലിശയുടെ പൈസ പറയാതെ, അല്ലെങ്കിൽ പൈസ ഒരു 500-1000 രൂപ ചോദിച്ചു കഴിഞ്ഞാൽ മുഖം ചുളുക്കാതെ അറിഞ്ഞു തരുന്ന ഒരു കൂട്ടുകാരനുണ്ടെങ്കിൽ അതൊരു വലിയൊരു ഭാഗ്യമാണ് കേട്ടോ. നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സോറി.
1: ഗുഡ് മോർണിംഗ്. രാജുക്ക. പറഞ്ഞോളൂ.
6: നമുക്ക് സമ്പാദ്യശീലമാണ്.
1: അതെ അതെ അതെ,
6: സമ്പാദ്യശീലം ഓരോ വ്യക്തികളിലും, അതിൻ്റെ ഇടയിൽ കുട്ടികളുടെ കാര്യം പറയുന്നത്, അപ്പൊ അതുകൂടെ ചോദിച്ചു പോവാ. അപ്പൊ നമുക്ക്, ഞാൻ എപ്പോഴും പറയാറില്ലേ, നമ്മൾ സമ്പാദ്യശീലം കുട്ടികളിലേക്കും വളർത്തിയെടുക്കണം. പിന്നെ പലരും പറഞ്ഞ് സമ്പാദ്യം ഒന്നും വേണ്ട, 6 അടി മണ്ണേ ഉള്ളൂ, ഇതൊക്കെ ശരിയാണ്. പക്ഷെ നമുക്ക് ഈ ഭൂമുഖത്ത് ജീവിക്കണമെങ്കിൽ സമ്പാദ്യം ആവശ്യമാണ്. ആ സമ്പാദ്യം അമിതമാകരുത്. അതായത് നമ്മള് അത്, ആ സമ്പാദ്യം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്നതായിരിക്കണം. അതായത് ഇതിന് വളഞ്ഞ വഴികളൊക്കെ ഉണ്ട്. ആ വഴികളിലൂടെ നമ്മൾ എത്ര കണ്ടൊക്കെ സമ്പാദിച്ചാലും, ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ നമ്മളെ അടുത്ത തലമുറയെങ്കിലും അതിന്റെ പരിണിത ഫലം അനുഭവിച്ചിരിക്കും. അപ്പൊ നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ച് ഒരു ചെറിയ സേവിങ്സ് നമുക്ക് ആവശ്യമാണ്. ഇപ്പൊ സ്വാതി പറഞ്ഞാലൊക്കെ നമുക്ക് നല്ല സുഹൃത്തുക്കളുണ്ട്. ഞങ്ങളൊക്കെ, ഞങ്ങളുടെയൊക്കെ ബാച്ചിൽ ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നവരാണ്, ഞങ്ങൾ സുഹൃത്തുക്കൾ എന്ന് പറഞ്ഞാൽ അത്ര ബന്ധമാണ്. പക്ഷെ എങ്കിൽ തന്നെയും അതിനകത്ത് തന്നെ ആയാലും നമുക്കൊരു സേവിങ്സ് ഇല്ലെങ്കിൽ, അതായത് പണം നമുക്ക് ഇല്ല, നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമുക്ക് ഈ വലിയ വിലയൊന്നും കിട്ടാൻ സാധ്യത. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, നമ്മളിപ്പം നമ്മുടെ രക്ഷകർത്താക്കളെ തന്നെ എടുത്തു കഴിഞ്ഞാൽ, നല്ല ഇമ്പ്രൂവ് ആയി ജീവിക്കുന്ന മക്കളോട് നിൽക്കാൻ അവർക്കും ആഗ്രഹം, പിന്നെ ചില മനസ്സുണ്ട് അവർക്ക്. പക്ഷെ അവൻ തന്നെ അവര് വേറെ ഓ, അവൻ അങ്ങനെ ബുദ്ധിമുട്ടി താമസിക്കുക, പിന്നെ ഞാനിവിടെ ചെന്ന് അവനെ ശല്യപ്പെടുത്തണോ? അപ്പം അവർക്ക് നിക്കണോ താല്പര്യമാണ്. അപ്പൊ ഇന്ന് പറഞ്ഞ കണക്ക് നമുക്ക് സമ്പാദ്യം ഒരു ആവശ്യമുണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം അത് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ പറയാണ്, നമ്മളെപ്പോഴും കുട്ടികളിലേക്ക് ഈ ഒരു ശീലം വളർത്തിയെടുക്കണം. അതായത് ഞാൻ എപ്പോഴും പറയുന്നതാണ്, നമ്മൾ പേരന്റ്സ് ആണ് അവരുടെ റോൾ മോഡൽ. സ്വാതി പറഞ്ഞു, മദ്യപിക്കുന്ന രക്ഷകർത്താക്കളുണ്ട്, അവര് അവരുടെ കാര്യങ്ങൾ നോക്കാൻ പലപ്പോഴും ചെയ്യുന്നത് ശരിയാ, സത്യം, അങ്ങനെ കുറെ പേരുകളൊക്കെ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നാൽ അവരെ സേഫ് ആക്കാൻ ശ്രമിക്കുന്ന രക്ഷകർത്താക്കളുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ സമ്പാദ്യശീലം നമ്മളുടെ വരവ് നമ്മുടെ കുഞ്ഞു മക്കൾ അറിഞ്ഞു തന്നെ പോകണം. കുഞ്ഞിലേ അറിയണം, കുഞ്ഞിലേ അറിയണം. അപ്പൊ നമ്മൾ ചോദിക്കുക, എന്തിനാണ് ആ നമ്മുടെ കൊച്ചുങ്ങളത് അറിയുന്നത്? അറിഞ്ഞാൽ അവര് നമ്മളെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ അച്ഛന്റെ വരുമാനം ഇത്രയാണ്. അപ്പൊ നമ്മൾ അതുകൂടെ പറയണം, എങ്ങനെ പറയണം, അവന് അതുണ്ട് അല്ലെങ്കിൽ അവൾക്ക് അതുണ്ട്, അത് നമ്മൾ കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഒരിക്കലും കുട്ടികളെ കമ്പയർ ചെയ്യരുത്, അവൻ അങ്ങനെയാണ് ഇങ്ങനെ. അപ്പൊ ആ കമ്പയറിംഗ് ആണ്. ഇപ്പൊ നീ എന്താ പഠിക്കാൻ മോശം, മറ്റവനും അങ്ങനെ പഠിക്കുന്നില്ലേ, ആ കമ്പയറിംഗ് അവന്റെ സമ്പത്തിന്റെ വിഷയത്തിലും മറ്റു കാര്യങ്ങളും അവനുണ്ടാവും. ഒരിക്കലും അതുണ്ടാകാൻ പാടില്ല. നമ്മുടെ കുട്ടി നമ്മളായിട്ട് തന്നെ വളർത്തണം. നമുക്ക് ഇത്രയേ ഉള്ളൂ മോനെ, പക്ഷേ നിനക്കൊരു എയിം വേണം, നിനക്കൊരു മോട്ടിവേഷൻ വേണം, നിനക്ക് നീ ആരാകണമെന്ന് നീ ചിന്തിക്കണം. അപ്പം പിന്നെ രണ്ടാമത് സ്വാതി നേരത്തെ ഒരു കാര്യം പറഞ്ഞു, അതെനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് പഠിക്കാൻ, അതായത് നമ്മൾ മാത്രമേ, ഞാൻ നോക്കുന്ന കേരളത്തിൽ മാത്രമാണ് ഇത്രയേറെ രക്ഷകർത്താക്കൾ ഡിപ്പെൻഡ് ചെയ്ത് 10, 25, 30 വയസ്സ് വരെ അവൾ ഡിഗ്രി എടുക്കുന്നു, അവിടുന്ന് ഹയർ സ്റ്റഡിക്ക് പോകുന്നു. ഇതിനെല്ലാം പോകുമ്പോൾ രക്ഷകർത്താവിന്റെ പോക്കറ്റാണ് അവൻ ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് അല്ല, നമുക്കിപ്പോ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപ ഒക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ ഈ വിളമ്പുണ്ടല്ലോ, എത്രയോ പേര് പോകുന്നുണ്ട് അങ്ങനെ. പിന്നെ പാർട്ടിയും കൊച്ചു കൊച്ചു ജോലികൾ കൊടുക്കാൻ സ്ഥാപനങ്ങൾ തയ്യാറായിട്ട് ഇപ്പോൾ ഉണ്ട്. അപ്പൊ അവൻ ആവശ്യകതമായ സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കാൻ അവന് പോകുന്നേ പോട്ടെ, നമുക്ക് ഷെയ്മൊന്നും വേണ്ട. ഇപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ ഗൾഫിലാണ്, ഇപ്പൊ എന്റെ മോൻ അങ്ങനെ പോലെ അവനാണ് പോകുന്നത്, ഏത് അവന്റെ ആവശ്യത്തിനാണ് പോകുന്നത്. അപ്പൊ അവൻ അന്നേരം അറിയാം പൈസയുടെ വില എന്താണ്, അവന്റെ അധ്വാനത്തിന്റെ അവന്റെ വിയർപ്പിന്റെ ഇൻകമാണ് ഈ വരുന്നത്. ആ അധ്വാനത്തിൽ നിന്ന് കിട്ടുന്ന പൈസയുടെ മൂല്യം അവന് മനസ്സിലാവും. നേരെ മറിച്ച് അച്ഛനോ അമ്മയോ അധ്വാനിച്ചുകൊണ്ട് കൊടുക്കുന്ന സമ്പത്തിന്റെ മൂല്യം അവന് മനസ്സിലാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഞാൻ എപ്പോഴും പറയുന്നത്, നമ്മുടെ എഡ്യൂക്കേഷൻ തന്നെ, നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെ ആ ഒരു തരത്തിലേക്ക് മാറ്റിയെടുക്കണം. അവൻ സെൽഫ് ആവണം. അപ്പൊ അവനിപ്പം ഒരു ചെറിയ പണി ചെയ്തു, ആ പണി ചെയ്തുകൊണ്ട് അവന് തുടർ പഠനമൊന്നും നിഷേധിക്കപ്പെടുന്നില്ല. APJ അബ്ദുൽ കലാം പത്രം ഇട്ടാണ് പഠിച്ചത്, അദ്ദേഹം എവിടെ എത്തി. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇല്ലായ്മയും വല്ലായ്മയാണോ അദ്ദേഹത്തിന് അങ്ങനെ ചിന്തിച്ചത്. എബ്രഹാം ലിങ്കൻ പഠിച്ചത് ലൈറ്റ് വട്ടം സ്ട്രീറ്റ് ലൈറ്റിന്റെ കീഴിലിരുന്നാണ് പഠിച്ചത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്നത്തെ കാലത്ത് രക്ഷകർത്താക്കൾ ആഗ്രഹിക്കുന്നത് ഞാൻ അനുഭവിച്ച എന്റെ മക്കൾ അനുഭവിക്കരുത്, അതുകൊണ്ട് അവനൊരു കുറവും വരരുത് അല്ലെ അവക്കൊരു കുറവും വരരുത് എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ് ഒരുവിധപ്പെട്ട കുട്ടികളൊക്കെ ഈ റൂട്ട് മാറിപ്പോന്നാണ് എന്റെ അഭിപ്രായം. കാരണം അവനെ നമ്മൾ ബോധ്യപ്പെടുത്തണം, ഞാൻ ഈ ഉണ്ടാക്കുന്ന 10 രൂപ അല്ലെങ്കിൽ ഞാൻ ഗൾഫിൽ നിന്ന് ഞാൻ ചെയ്യുന്ന കാശ്, ഞാനൊരു കുബൂസും ഒരു പെപ്സിയും കഴിച്ചുകൊണ്ടാണ് മാത്രമാണ് മക്കളെ നിങ്ങൾക്ക് അയച്ചു തരുന്നുള്ള ബോധ്യം വേണം.
1: അതെ, തീർച്ചയായിട്ടും.
6: അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു അച്ഛന്റെ കഷ്ടപ്പാട്, പിന്നെ അച്ഛൻ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടൊന്നൊന്ന് കാണിക്കണം, എന്റെ അച്ഛൻ ഇന്ന ജോലിയാണ്, എന്റെ അമ്മ ഇന്നതാണ്, ഇങ്ങനെയാണ് കൊണ്ടുവരുന്നത്, അതിന്റെ മൂല്യം ഇന്നതാണ്. അപ്പൊ ഞാൻ എങ്ങനെ കൂടുതൽ കാശുകൾ വാങ്ങിച്ച് എന്റെ കൂട്ടുകാരും ഞാനോട്ട് അടിച്ചു പൊട്ടിക്കാൻ പാടില്ല. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ബോധത്തിലേക്ക്, ദിശാബോധത്തിലേക്ക് നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നു, അത് രക്ഷകർത്താക്കൾക്ക് സാധിക്കും. അവരെ ചേർത്ത് പിടിക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാ, അവരെ നമ്മൾ ഫ്രണ്ട്ലി ആയിരിക്കണം. അപ്പൊ അങ്ങനെ നമുക്ക് സമ്പാദ്യശീലം വേണം. വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല, അത് അമിതമാകരുത്, അത് ഉണ്ടാക്കുന്നതിന്റെ മാർഗവും ദുർവ്യയമാകരുത്, അധ്വാനിച്ച് നേടണം.
1: തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം. ഉറപ്പായിട്ടും കുറെ നല്ല കാര്യങ്ങൾ കൂടി നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തന്നു താജുദ്ദീനിക്ക. അപ്പോ നാലോചോക്കെ, സമ്പാദ്യശീലം ചെറുപ്പത്തിലെ നമുക്ക് സ്വയം ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ രക്ഷകർത്താക്കളുടെ ഇന്ന് ഓരോ തവണ ക്യാഷ് വാങ്ങുമ്പോഴും ആ പൈസയിലൊരു പൊള്ളലുണ്ടാകണം കേട്ടോ. അത് പ്രത്യേകിച്ച് സാധാരണക്കാരാൽ നിറഞ്ഞൊരു നാട് തന്നെയാണ് നമ്മളെല്ലാവരും. പക്കാ ലക്ഷ്വറി ലൈഫ് ഒന്നും ജീവിക്കുന്നവരല്ല സാധാരണയിൽ. സാധാരണയായിട്ട് ഡെയിലി കൂലിപ്പണിക്ക് പോയിട്ട് കൊണ്ടുവരുന്ന പൈസ, അപ്പോൾ അതൊക്കെ വാങ്ങുന്ന സമയത്ത് അല്ലേ അവരുടെ പല ആഗ്രഹങ്ങൾ, ഒരു സാരി വാങ്ങാതെ ഒരു ഷർട്ട് വാങ്ങാതെ അങ്ങനെ മാറ്റിവെക്കുന്ന പൈസ ആണ് കുട്ടികളെ നിങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നത് എന്നൊരു ബോധം നിങ്ങൾക്കുണ്ടാകണം. ഒരു ഒരു കൂട്ടുകാരൻ്റെ ലൈഫ്, ഒരു കൂട്ടുകാരുടെ ലൈഫ് നോക്കി കമ്പയർ ചെയ്ത് നമുക്ക് പലർക്കും പല സാഹചര്യങ്ങളിലൂടെയാണ് വളരുന്നത്. കുഞ്ഞു വീടാണെങ്കിലും നമുക്ക് നമ്മുടെ വീടിനെ സ്നേഹിക്കാനും നമ്മുടെ വീടിനെ എങ്ങനെ മെച്ചപ്പെടുത്താനും നമുക്ക് സാധിക്കണം. അല്ലെങ്കിൽ എന്നെ കൊണ്ടത് പറ്റും, നാളെ ഒരു കാലത്ത് എനിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അച്ഛനും അമ്മയ്ക്കും ഏറ്റവും നല്ല ചിറകുകളാൽ നല്ല തണൽ ഞാൻ ഒരുക്കും, നല്ല രീതിയിൽ എൻ്റെ അച്ഛനെയും അമ്മയും നോക്കും, അതിനുവേണ്ടി ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടണം, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യണം, ഒരു ചെറിയൊരു ബോധം നമ്മളിലുണ്ടായിരിക്കണം കേട്ടോ. ഓക്കെ, കൊച്ചു കൂട്ടുകാരോടും അധ്വാനിക്കുന്നവരോടും സേവിങ്സ് ഒക്കെ ആയിട്ട്, പിന്നെ ഏറ്റവും വലിയ സമ്പാദ്യം എൻ്റെ മക്കളാണെന്ന് ധൈര്യപൂർവ്വം പറയാൻ പറ്റുക എന്ന് പറയുന്നത് അവരുടെ പെരുമാറ്റം കാണുമ്പോൾ തന്നെ അച്ഛനും അമ്മയ്ക്കൊക്കെ മനസ്സിലാവും. ഓക്കെ, എൻ്റെ കുഞ്ഞ് ഞാൻ കഷ്ടപ്പെടുന്നത് കാണുന്നല്ലോ അല്ലേ. നമ്മൾ ഓരോ കാര്യത്തിനും ഭയങ്കരമായി വാശി പിടിക്കുമ്പോൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും അതിന് ത്രാണിയുണ്ടോ എന്നുകൂടി ഒന്ന് നോക്കണം ഓക്കെ, നമ്മൾ വാശി പിടിക്കും. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, കേൾക്കുന്ന ശ്രോതാക്കൾ, എനിക്ക് ഉറപ്പാണ് എൻ്റെ നാട്ടുകാർ, എൻ്റെ പ്രിയപ്പെട്ട കരുനാഗപ്പള്ളിക്കാരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും എവിടെയും പോയി പറയുന്നൊരു കാര്യമാണ്, ഞങ്ങളുടെ നാട്ടുകാർ നല്ല നന്മ മരങ്ങളാണ് എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു സ്കൂൾ തുറപ്പ് വരാൻ പോവുകയാണ്, നിങ്ങൾക്ക് ഒരുപാട് സൗഹൃദ വലയങ്ങൾ കാണും. നിങ്ങൾ ഗ്രൂപ്പുകളിലൊക്കെ ഭയങ്കരമായ ഡിസ്കഷനും, ടൂർ ഇങ്ങനെ പോകണം, ടൂർ പോകുന്ന ഫോട്ടോസും കഴിക്കുന്ന ഫുഡിൻ്റെ ഫോട്ടോസും ഒക്കെ നിങ്ങൾ ഇടാറുണ്ട്. അതിൽ ഒരു 10% തുക നിങ്ങൾ മാറ്റിവെക്കുക. എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ്, എൻ്റെ എളിയ ഒരു അഭിപ്രായമാണ്. മാറ്റിവെച്ചിട്ട് നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും കൊച്ചു കുട്ടികൾ, ഓക്കെ, വലിയ വലം കൈ കൊടുക്കുന്ന ഇടം കൈ ഒന്നും അറിയണ്ട, കുട്ടികൾ എന്തെങ്കിലും ബുക്കിനോ ഫീസിനോ നല്ല വിദ്യാഭ്യാസത്തിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ ഏതെങ്കിലും ട്യൂഷൻ സെൻ്ററായിട്ട് കണക്ട് ചെയ്തോ അല്ലെങ്കിൽ ഒരു വർഷത്തേക്കുള്ള ഫീസോ ഒക്കെ ഒന്ന് കൊടുത്ത് സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ ഉപകാരമായതിനെ ചേർന്ന് നിന്നാൽ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. അപ്പം ഒരാളും വിഷമിക്കാതിരിക്കട്ടെ, സ്കൂൾ വർക്കും ആ ബുക്കും അല്ലെങ്കിൽ ആ യൂണിഫോം വാങ്ങാൻ അല്ലെങ്കിൽ ആ ഒരു കൊച്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒത്തിരി ആഗ്രഹങ്ങളൊക്കെ ഇല്ലേ, നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കട്ടെ. എത്രയോ ഫുഡുകളാണല്ലേ, പണ്ടൊന്നും നമ്മളിങ്ങനെ പുറത്തുപോയി ഫുഡൊന്നും കഴിക്കത്തില്ല, ഇപ്പം എത്ര രൂപയാണ് നമ്മൾ ഫുഡിനൊക്കെ ആയിട്ട് കൊണ്ട് കളയുന്നത്. 1% തുക അതിന് വേണ്ടിയിട്ട് നാട്ടുകാരെ മൊത്തം കാണിച്ചുകൊണ്ടല്ല, ചെയ്യണം, ചെയ്തിരിക്കണം കേട്ടോ. എൻ്റെ നമ്മുടെ ഓണാട്ടുകാരെ ഫസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് 91.1 ശ്രോതാക്കൾ പൊളിയാണ്, അടിപൊളിയാണ് എന്നെനിക്ക് വിശ്വാസമുണ്ട്. ഈ കാര്യങ്ങൾ ഇനി വളരെ കുറച്ച് ദിവസം, ഒരു മാസം കഷ്ടിച്ചില്ല നമുക്കിനി സ്കൂൾ തുറക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സഹായങ്ങളൊക്കെ ചെയ്യുക. നമ്മൾ പറഞ്ഞു വന്ന നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സമ്പാദ്യശീലം തന്നെയാണ്. സമ്പാദ്യശീലം, നമ്മുടെ സാഹചര്യങ്ങൾ, പണ്ട് പുരാതന അച്ഛൻ്റെ കാലം മുതൽ തന്നെ വലിയ പെരുങ്കടത്തിലും വിറ്റും ജീവിക്കുന്ന ആളുകൾക്ക് വന്നിട്ട് ഏതെങ്കിലും ഒരാൾക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അയാൾക്ക് എന്തുകൊണ്ട് സമ്പാദ്യശീലം ഇല്ലാന്ന് ചോദിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം എന്താ, ഇല്ല കടം തീർത്ത് ചില്ലില്ലാത്ത പുട്ടുകുറ്റിയിലോട്ട് പൊടിയിടുന്നത് പോലെയാണ്, എത്ര ഇട്ടാലും അറിയത്തില്ല ഏ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആളുകളുമുണ്ട്. അപ്പം സമ്പാദ്യശീലം ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമ്മുടെ സാഹചര്യങ്ങൾ കൂടി അതിന് വലിയൊരു സംഭവമാണ് കേട്ടോ. ഓക്കെ, എന്തായാലും നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം. യാത്രക്കാരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് കേട്ടോ, കുറച്ച് ഇടവേള എന്തായാലും വേണം എന്നിങ്ങനെ ഇവരെ എന്നെ ഓർമ്മിപ്പിക്കുകയാണ്, ഒന്ന് പോയി കുറച്ച് നേരം ഒന്ന് മിണ്ടാതിരിക്കും എന്നൊക്കെ പറയുന്ന എൻ്റെ അടുത്ത് കേട്ടോ, സ്റ്റുഡിയോയ്ക്ക് അകത്തുനിന്ന്. അങ്ങനെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: എന്തുവടിയത്? വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
4: എല്ലാത്തിനും വിലക്കുറവാണ്.
3: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
4: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
3: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
2: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
5: അകത്ത് കസിൻസ് ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള, വെഡിംഗ് സാരി തെരഞ്ഞെടുപ്പിന്റെ
6: ആണോ? ഞാൻ പറയട്ടെ.
7: ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിംഗ് സാരി ജോളി സെക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
8: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
9: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
10: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ pre-KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
12: എയർ കണ്ടീഷൻ KG റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് pre-KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
11: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
13: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
14: എവിടെ?
13: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
15: സമ്മർനിനി മാമ്പഴത്തിന്റെ മാധുര്യം. 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ്, May 1-10 വരെ. ഓൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ, കൊട്ടിയം.
16: +1+2 അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ A+ നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: എന്താ ചൂട്! ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
4: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9496124815 9496161815.
5: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
6: അകത്ത് കസിൻസ് ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
7: ആണോ? ഞാൻ പറയട്ടെ.
8: ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സിൽക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
9: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ടെത്തിയും വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻറെഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പൊ നമ്മള് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു, സമ്പാദ്യശീലത്തെ പറ്റിയിട്ടൊക്കെ പറയുകയുണ്ടായി. ഓക്കെ, സമ്പാദ്യശീലം നല്ലതാണ് എപ്പോഴും അല്ലേ, കുറച്ചൊക്കെ സേവ് ചെയ്യുന്നത് നല്ലതായിരിക്കും, അടിച്ചു പൊളിക്കുന്ന സമയത്ത് കുറച്ച്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നമ്മൾ എത്ര സമ്പാദിച്ചു വെക്കുന്നത് കൊണ്ടൊന്നും ചില കാര്യങ്ങളൊന്നും നേടാൻ പറ്റില്ല. അതും ഒരു യാഥാർത്ഥ്യമാണ്, സമ്പാദിച്ചു വെക്കേണ്ടതില്ലാത്ത കുറച്ച് കാര്യങ്ങളോട് ഞാനൊന്ന് പറയാം. നല്ല മക്കൾ അല്ലേ, നല്ല മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളവർക്ക് നല്ല കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കൊടുക്കുക. എല്ലാ കാര്യങ്ങളും വാങ്ങിച്ച് വാങ്ങിച്ച് കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ജീവിതത്തിലെ ചില മൂല്യങ്ങൾ, മനുഷ്യരോട് ഇടപെടേണ്ടത്, കരുണ കാണിക്കേണ്ട ഇടങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ കരുതലായി മാറേണ്ട ഇടങ്ങൾ, ഇതൊക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഓരോ രൂപയുടെയും വില അറിഞ്ഞ് അവർക്ക് ചിലവഴിക്കാൻ കൊടുക്കുക. പിന്നെ ഒത്തിരി സമ്പാദിച്ച് വെക്കാൻ എനിക്ക് പറ്റില്ലല്ലോ, എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നുള്ള വിഷമമൊന്നും വേണ്ട കേട്ടോ. നമുക്ക് അവതോടുകൂടി, സന്തോഷത്തോടുകൂടി നമുക്ക് ചുറ്റുമുള്ള ആളുകളെ കണ്ട് ഒന്ന് ചിരിക്കാനോ ഒക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ അതും ഏറ്റവും വലിയ സമ്പാദ്യം തന്നെയാണ്. അപ്പം എല്ലാവരും സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോവുക. ചർച്ച നല്ലതായിരുന്നു. കുറേ മെസ്സേജസൊക്കെ ഞാൻ ഈ ഒരു ബ്രേക്ക് ടൈമിൽ, നമുക്ക് ഒരുപാട് വാട്സപ്പ് വോയിസുകളും മെസ്സേജസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരോടും എൻ്റെ സന്തോഷം അറിയിക്കുന്നു. താങ്ക്സോടുകൂടി ഞാൻ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് കേട്ടുമുട്ടാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. ഓണാട്ടുകര പാസഞ്ചർ ഇന്നത്തെ യാത്രയെല്ലാം കഴിഞ്ഞ് അതുപോലെ നമ്മുടെ ഷെഡിലോട്ട് മാറ്റിയിടുകയാണ്. നാളെ കൃത്യം 7 മണിക്ക് സുമയ്യ വന്ന് വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
1: എവിടെ?
0: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
2: സമ്മറിനി മാമ്പഴത്തിന്റെ മാധുര്യം 30-ലധികം ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 വരെ ഒൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൌകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 8 2 8 0 8 1.

0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
1: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൺസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
2: എവിടെ?
1: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
3: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് മെയ് 1 മുതൽ 10 വരെ ഓൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
5: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ റേഡിയോ 91.0 സിനിമ ടാക്കീസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത് പുതുപുതൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളുമായി. താരക പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ കിരൺ നാരായണൻ തിരക്കഥ ഒരുക്കി സംവിധാനം ചെയ്യുന്ന റിവോൾവർ റിംഗോ 8th May തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ചിത്രത്തിന്റെ പേര് പോലെ തന്നെ വളരെ രസകരമായ ഒരു കഥയാണ് റിവോൾവർ റിംഗോയിലൂടെ പറയുന്നത്. സൂപ്പർ നാച്ചുറൽ കഥാപാത്രങ്ങളെ മനസ്സിൽ ആരാധിക്കുന്ന കുട്ടികൾക്കൊപ്പം അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന നാട്ടിലെ ചെറുപ്പക്കാരനായ പ്രിയേഷിന്റെ കടന്നുവരവോടെ അരങ്ങേറുന്ന സംഭവങ്ങളാണ് ഈ ഒരു ചിത്രത്തിലൂടെ കിരൺ നാരായണൻ അവതരിപ്പിക്കുന്നത്. കുട്ടികളുടെ പ്രകടനങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കുട്ടികളെയും കുടുംബങ്ങളെയും ആകർഷിക്കുന്ന വിധത്തിലാണ് ചിത്രത്തിന്റെ അവതരണം. വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് പ്രിയേഷിനെ അവതരിപ്പിക്കുന്നത്. ശ്രീപദ് യാൻ, മാളികപ്പുറം, സുമതി വളവ് എന്നീ ചിത്രത്തിലെ അഭിനേതാവാണ്. ധ്യാൻ നിരഞ്ജൻ, ആദിശേഷ്, വിസാദ്, ആവണി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്ന കുട്ടിക്കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ലാൽ വലക്സ്, ബിനു ശശിറാം, വിജിലേഷ്, സഞ്ജു, ശിവറാം, സാജു നവോദയ, KPSC മുഹമ്മദ്, അൻഷ മോഹൻ, മറീന മൈക്കൽ, അങ്ങനെ നിരവധി താരങ്ങളും ഈ ചിത്രത്തിന്റെ കഥാപാത്രങ്ങളായി എത്തുന്നു. ചിത്രത്തിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ CB ജോർജ് പൊൻകുന്നം. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് രഞ്ജിൻ രാജാണ് ഈണം പകർന്നിരിക്കുന്നത്. ഛായാഗ്രഹണം ഫൈസൽ അലി. കോഴിക്കോട്, കുന്ദമംഗലം, മുക്കം ഭാഗങ്ങളിലായി ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ ഈ ചിത്രം ശ്രീപ്രിയ കമ്പയിൻസ് ആണ് തിയേറ്ററുകളിൽ എത്തിക്കുന്നത്.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
2: ആണോ? ഞാൻ പറയട്ടെ.
3: ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സിൽക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
4: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
5: കടുക്കുമ്പോ നിക്കൊരു കണ്ണുണ്ട്.

ബാക്ക് അഗൈൻ ആൻഡ് റേഡിയോ 91.2 സിനിമ ടാക്കീസ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത് പുതുപുത്തൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളുമായി. ഗിരീഷ് എടി സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രം ബത്ലഹേം കുടുംബ യൂണിറ്റ് ചിത്രീകരണം പൂർത്തിയായിട്ടുണ്ട്. നിവിൻ പോളിയും മമിതാ ബൈജുവും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം ചാലക്കുടി, പൊള്ളാച്ചി, ഗോവ, ഹൈദരാബാദ്, കുട്ടിക്കാനം എന്നീ ലൊക്കേഷനുകളിലായി 100+ ദിവസങ്ങൾ കൊണ്ടാണ് ഷൂട്ടിംഗ് പൂർത്തിയാക്കിയത്. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ, പ്രേമലു, ഐ എം കാതലൻ എന്നീ സൂപ്പർ ഹിറ്റുകൾക്ക് ശേഷം ഗിരീഷ് എടി ഒരുക്കുന്ന ഈ ചിത്രം പൂർണ്ണമായും റൊമാന്റിക് കോമഡി ജോണറിലാണ് ഒരുങ്ങുന്നത്. ഗിരീഷ് എടിയും കിരൺ ജോസിയും ചേർന്നാണ് തിരക്കഥ രചിച്ചിരിക്കുന്നത്. നിവിൻ പോളിക്കും മമിതയ്ക്കും പുറമെ സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, ബിന്ദു പണിക്കർ, സുരേഷ് കൃഷ്ണ, ശ്യാം മോഹൻ തുടങ്ങിയ വലിയ താരനിര തന്നെ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. ഭാവന റിലീസ് വിതരണത്തിലെത്തിക്കുന്ന ചിത്രം 2026 ഓണം റിലീസായി പ്രേക്ഷകരിലേക്ക് എത്തും. ബത്ലഹേം കുടുംബ യൂണിറ്റിലെ താരങ്ങൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയാണ് ചിത്രം പാക്കപ്പ് ആയ വിവരം അറിയിച്ചത്. സർവമായയിലൂടെ തന്റെ സ്ട്രോങ് സോണിലേക്ക് തിരിച്ചെത്തിയ നിവിനും ഗിരീഷ് എടിയും ഒരുമിക്കുമ്പോൾ 2026 ഏറ്റവും പ്രതീക്ഷയുള്ള ചിത്രമായി മാറിയിരിക്കുകയാണ് ബത്ലഹേം കുടുംബ യൂണിറ്റ്. സംഗീതം നൽകിയിരിക്കുന്നത് വിഷ്ണു വിജയ് ആണ്. ഛായാഗ്രഹണം അജ്മൽ സാബു.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: സിനിമാ പ്രേമികൾ വളരെ ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ദൃശ്യം 3 അല്ലെ. മലയാളത്തിലെ എക്കാലത്തെയും ഹിറ്റ് ഫ്രാഞ്ചൈസികൾ ഒന്നാണ് ദൃശ്യം. ദൃശ്യം 3 May 21 തിയേറ്ററുകളിൽ എത്തുക. എന്നാൽ കേരളത്തിൽ ആയിരിക്കില്ല ദൃശ്യത്തിന്റെ ആദ്യ ഷോ എന്നതാണ് പുതിയ റിപ്പോർട്ട്. ഇത് എൻഡ് റേഡിയോ 91.2 സിനിമ ടാക്കീസ് ആണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. May 20 US വൈകുന്നേരം 7:30 വേൾഡ് പ്രീമിയർ നടക്കുക എന്നാണ് റിപ്പോർട്ടുകൾ. ദൃശ്യം ഫ്രാഞ്ചൈസിയിലെ ജോർജ് കുട്ടിയും ഭാര്യ ആനിയമ്മയും ഒക്കെ മലയാളി പ്രേക്ഷകർക്ക് തൊട്ട് അയൽപ്പക്കത്തുള്ള ഒരു കുടുംബം പോലെയാണ്. സ്വന്തം കുടുംബത്തിലെ രക്ഷയ്ക്കായി ഏതറ്റം വരെയും പോകാൻ ഇറങ്ങി തിരിച്ച ജോർജ് കുട്ടിക്ക് മുന്നിൽ വലിയ പ്രതിസന്ധികളാണ് എത്തിയത്. എത്ര പ്രതിസന്ധികളുണ്ടായും കുടുംബത്തെ രക്ഷിക്കണമെന്ന ഉറച്ച തീരുമാനമുള്ള ഒരു ഗ്രഹനാഥന്റെ ആത്മസംഘർഷങ്ങൾ മൂന്നാം ഭാഗത്തെ മുന്നോട്ട് നയിക്കുന്നതും ജോർജ് കുട്ടിയുടെ ഉറച്ച തീരുമാനങ്ങളായിരിക്കും. ദൃശ്യത്തിൽ നിന്നും ദൃശ്യം 3 എത്തുമ്പോൾ പിന്നിട്ട കാലയളവിന്റെ എല്ലാ മാറ്റങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് ജോർജ് കുട്ടിയെയും കുടുംബത്തെയും ജീതു ജോസഫ് പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത്. ഈ ഒരു ചിത്രത്തിന്റെ വൻ വിപണി മൂല്യം മുന്നിൽ കണ്ട് ബോളിവുഡിലെ വമ്പൻ സ്റ്റുഡിയോകളും ആശീർവാദ് സിനിമസിനൊപ്പം മലയാളം ദൃശ്യം 3 ഭാഗമാകുന്നുണ്ട്. ദൃശ്യം 3 ഹിന്ദി പതിപ്പിന്റെ നിർമ്മാതാക്കളായ പനോരമ സ്റ്റുഡിയോസ് ദൃശ്യം 3 മലയാളം ഒറിജിനലിന്റെ ആഗോള തിയേറ്ററിക്കൽ ഡിജിറ്റൽ റൈറ്റുകൾ വാങ്ങിയതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ എത്തിയിരുന്നു. ബോളിവുഡിലെ മറ്റൊരു പ്രമുഖ ബാനറായ പെൻ സ്റ്റുഡിയോസ് പനോരമ സ്റ്റുഡിയോസിലൂടെ ആശീർവാദ് സിനിമയിൽ 100 crore മുതൽ മുടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ വലിയ പ്രതീക്ഷകളില്ലാതെ തിയേറ്ററുകളിലേക്ക് എത്തണമെന്നാണ് ജീതു ജോസഫ് പ്രേക്ഷകരോട് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് കാത്തിരിക്കാം ദൃശ്യം 3 വേണ്ടി.

0: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
1: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
2: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
5: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
6: എവിടെ?
5: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
7: സമ്മർനിനി മാമ്പഴത്തിന്റെ മാധുര്യം. 30-ലധികം ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 ഒൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മോൾ, കൊട്ടിയം.
8: യെസ് ബാക്ക് ടു റേഡിയോ 91.2 സിനിമ ടാക്കീസ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. പുതുപുത്തൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളുമായി ഷഹ്മോൻ ബി പറയിൽ സംവിധാനം ചെയ്യുന്ന വവ്വാൽ എന്ന ചിത്രം ത്തിന്റെ ട്രെയിലർ പ്രിവ്യൂ ഷോ എറണാകുളം ഷേണായിസ് തിയേറ്ററിൽ സംഘടിപ്പിച്ചു. എം പത്മകുമാർ, എൻ എം ബാദുഷ, ലെവിൻ സൈമൺ തുടങ്ങി നിരവധി പേർ സന്നിഹിതരായിരുന്നു. എല്ലാ ഭാഷയിലും ട്രെയിലർ പ്രിവ്യൂ കഴിഞ്ഞ ശേഷം മ്യൂസിക് ലോഞ്ചിനോടനുബന്ധിച്ച് റിലീസ് തീയതി തീരുമാനിക്കുമെന്ന് അണിയറ പ്രവർത്തകർ പറഞ്ഞു. മകരം ദേശ്പാണ്ഡെ, അഭിമന്യു സിംഗ്, മുത്തുകുമാർ, ലെവിൻ സൈമൺ ജോസഫ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഈ ചിത്രത്തിൽ ലക്ഷ്മി ചപോർക്കർ നായികയാകുന്നു. മണികണ്ഠൻ ആചാരി, സുധീ കോപ്പ, പ്രവീൺ ടി ജെ, മെറിൻ ജോസ്, മൺരാജ്, ഗോകുലൻ, ജോജി കെ ജോൺ, ശ്രീജിത് രവി, ജയശങ്കർ കരിമുട്ടം, അങ്ങനെ നിരവധി താരങ്ങളാണ് ഈ ചിത്രത്തിൽ അഭിനയിക്കുന്നത്. ഓൺ ഡിമാൻഡ്സിന്റെ ബാനറിൽ ഷഹ്മോൻ പി ബി നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ കോ പ്രൊഡ്യൂസേഴ്സ് സുരേന്ദ്ര യാദവാണ്, ഛായാഗ്രഹണം മനോജ് എം ജെ, പ്രൊഡക്ഷൻ ഡിസൈനർ ജോസഫ് നെല്ലിക്കൽ.

പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

വൺസ് അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 സിനിമ ടാക്കീസ്. പുതുപുത്തൻ സിനിമാ വാർത്തകളും വിശേഷങ്ങളുമായി ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ശിവജി ഗുരുവായൂർ, ജയരാജ് വാര്യർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഷാൻ കച്ചേരി കഥയെഴുതി സംവിധാനം ചെയ്യുന്ന സ്വച്ഛന്ദ മൃത്യു 15 പ്രദർശനത്തിനെത്തുന്നത്. ദയാവധം പ്രമേയമാക്കി അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ ജയകുമാർ, കോട്ടയം സോമരാജ്, ഡോക്ടർ സൈനുദ്ദീൻ പട്ടാഴി, ഖുറേഷി ആലപ്പുഴ, അഷ്റഫ് നജ്മുദ്ദീൻ, ശ്രീകലാ ശ്യാംകുമാർ, മോളെ കണ്ണമാലി, അങ്ങനെ നിരവധി താരങ്ങൾ അഭിനയിക്കുന്നു. വൈഡ് സ്ക്രീൻ മീഡിയ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഡോക്ടർ മനോജ് ഗോവിന്ദൻ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം ശ്യാംകുമാർ നിർവഹിക്കുന്നു. സുധിൻലാൽ, നജ്മുദ്ദീൻ, ഷാൻ എന്നിവർ ചേർന്ന് തിരക്കഥയും സംഭാഷണവും എഴുതുന്നു. ജോഫി തരകൻ, ഷഹീറ നസീർ എന്നിവരുടെ വരികൾക്ക് നിഖിൽ മോഹൻ, നവനീത് എന്നിവർ സംഗീതം പകരുന്നു. അപ്പോൾ ഇന്നത്തെ സിനിമാ ടോക്കീസ് ഇവിടെ വാങ്ങിപ്പിക്കാനുള്ള സമയമായിരിക്കുന്നു. തൽക്കാലം ടാറ്റാ, ബൈ ബൈ ഫ്രം ഗോപിക ആൻഡ് സ്റ്റേ ട്യൂൺ എൻ്റെ റേഡിയോ 91.2. ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: വരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.
1: നമസ്കാരം. വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം. ഇത്തവണ അവതരിപ്പിക്കുന്നത് ഒരു സഞ്ചാര പുസ്തകമാണ്. ഒരു സാധാരണ സഞ്ചാര പുസ്തകമല്ല, തികച്ചും അസാധാരണമായ വ്യത്യസ്തമായ 10 ദിക്കുകളിലേക്ക് ഒരു മനുഷ്യൻ സഞ്ചരിച്ചതിന്റെ ഓർമ്മ ചിത്രങ്ങളാണ്. ആ സഞ്ചാര കൃതിയിൽ അധികവും ആ പ്രദേശത്തെക്കുറിച്ചല്ല, അവിടുത്തെ ഭൂമിയെക്കുറിച്ചോ അവിടുത്തെ സഞ്ചാര പഥങ്ങളെക്കുറിച്ചോ അല്ല, കൂടുതലും അവിടുത്തെ മനുഷ്യരെ കുറിച്ചാണ്. ആ പ്രദേശത്തിന്റെ ചരിത്രങ്ങൾ, അതിന്റെ സംസ്കൃതി, ഇതൊക്കെ തൊട്ടുപോകുമ്പോഴും വല്ലാതെ മനുഷ്യനെ തൊടുന്ന ഒരു ഭാഷയിലാണ് ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. വി വിമൽ റോയ് എഴുതിയ നീർക്കിളികൾക്ക് പാടുമൊരു ദിക്ക് കാണാം എന്ന പുസ്തകമാണ്. സൈന്ധവ ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിക്ക് സമീപം കല്യാളി ഭാഗത്തെ താമസക്കാരനായ വിമൽ റോയിയുടെ രണ്ടാമത്തെ പുസ്തകമാണ്. അദ്ദേഹം സർക്കാർ സർവീസിൽ നിന്നും അവധിയെടുത്ത് ഒരു വ്യവസായ സംരംഭകനായി കഴിഞ്ഞ 1.5 കൊണ്ട് മുന്നോട്ട് നീങ്ങുന്നു. ഹൃദയം തൊട്ട മൂന്നാർ എന്ന സഞ്ചാരികളുടെ പറദീസയെക്കുറിച്ച് ഹൃദയം തൊട്ട ഭാഷയിൽ വിമൽ റോയിയുടെ പുസ്തകം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ആ പുസ്തകം തന്നെ മൂന്നാർ ദ പൊയിറ്റിക്കൽ റാപ്സഡി എന്ന പേരിൽ ഇംഗ്ലീഷിലും തർജ്ജമ ചെയ്യപ്പെട്ടു. രണ്ടാമത്തെ പുസ്തകത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 10 സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുകയാണ്. ലോകത്തിന്റെ 10 സ്ഥലങ്ങളാണത്. മഹാനായ കാർൽ മാർക്സ് അന്ത്യവിശ്രമം കൊള്ളുന്ന അദ്ദേഹത്തിന്റെ ശവകുടീരത്തേക്കുള്ള യാത്ര വളരെ ഹൃദ്യമായ ഭാഷയിൽ വിവരിക്കുമ്പോൾ നമ്മളും മാർക്സിന് തൊട്ടടുത്ത് നിൽക്കുന്നു. നമുക്ക് മാർക്സിനെയും ജെന്നിയെയും അവരുടെ പ്രണയത്തെയും തൊടാനാകുന്നു. ONV കുറിപ്പ് പാടിയതുപോലെ, ശവകുടീരത്തിൽ നീ ഉറങ്ങുമ്പോഴും ഇവിടെ നിൻ വാക്കുറങ്ങാതിരിക്കുന്നു. ഇടിമുഴക്കമായി വിദ്യുൽ കണങ്ങളായി ഇവിടെ നിൻ വാക്കുറങ്ങാതിരിക്കുന്നു. എവിടെ മനുഷ്യർ ഒന്നുപോലെ വാഴുന്നു അവിടെ നിൻ വാക്ക് കാവലായി നിൽക്കുന്നു. മാർക്സിസം കാലഹരണപ്പെട്ടു എന്ന് പറയുന്നവരോടും ഈ വാക്കുകൾ ഓർമ്മിക്കാൻ കവി ഓർമ്മിപ്പിക്കുക. യഥാർത്ഥത്തിൽ അന്തിയുറങ്ങിയതിനു ശേഷവും തന്റെ കുടുംബത്തെ കാര്യമായി നോക്കാൻ പരാജയപ്പെട്ട മനുഷ്യനായിട്ട് പോലും മാർക്സ് ഓർമ്മയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ആ സ്ഥലത്തെക്കുറിച്ചുള്ള വിമൽ റോയിയുടെയും അത് വായിക്കുമ്പോൾ നമ്മുടെയും ഓർമ്മ. മറ്റൊരു സ്ഥലത്തെത്തുമ്പോൾ ലണ്ടനിലെ എക്സൽ എക്സിബിഷൻ സെന്ററിൽ നിന്നും പുറത്തിറങ്ങി കേബിൾ കാറിൽ കയറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് വിമൽ റോയിയും കൂട്ടുകാരും. ഒപ്പം നമ്മളും പോകുന്നുണ്ട്. ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും മതാനുഷ്ഠാനങ്ങളുടെയും വിശുദ്ധ ദേവാലയങ്ങൾ ആഘോഷങ്ങളുടെയും ഉന്മാദത്തിനെ ലഹരിയിടങ്ങളായി മാറുന്നതിനെ വിമൽ ഓർക്കുകയാണ്. ഇനി കേരളത്തിലിരുന്ന് നമുക്കും കൂടെ അത് ഓർക്കാൻ കഴിയുമല്ലോ. എങ്കിലും വിമലിന്റെ കൂട്ടുകാരൻ ജനീഷ് ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. കല്ലിൽ കൊത്തിവച്ച ഒരു പ്രണയ കാവ്യമാണല്ലോ ജഹനാര. ആ ജഹനാരയിലേക്ക് ഇറങ്ങുമ്പോൾ വിമൽ റോയിക്കൊപ്പം നമ്മളും വല്ലാതെ സങ്കടപ്പെടുന്നു. ആഗ്രാകോട്ടയുടെ കൽപ്പടവളറി നടക്കുമ്പോൾ ആകാശത്തുനിന്നും ചീന്തിയെടുത്ത അമ്പിളിക്കീർ പോലെ യമുനാ തീരത്ത് അതാ താജ്മഹൽ പ്രശോഭിക്കുന്നു, എക്കാലത്തെയും പ്രണയത്തിന്റെ സ്മാരക മന്ദിരം. പിന്നെ വിമലും കൂട്ടുകാരും പോകുന്നത് കോളാർ ഖനികളുടെ ഇടത്തേക്കാണ്. ആ ഖനി കണ്ട് വെറുതെ മടങ്ങുകയല്ല, ആ ഖനിയുടെ പിറകിലെ കഥകളാണ്, ഒരുപക്ഷെ ആരും പറയാത്ത കാണാ കഥകളാണ് വിമൽ തേടുന്നത്. ആ കഥകളിൽ ഒരുപാട് വിയർപ്പ് നീരും കണ്ണുനീർ തുള്ളികളുമുണ്ട്. അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ കണ്ണുനീരാണ്, അവരുടെ വിയർപ്പാണ്, അവരുടെ വിയർപ്പിന്റെ ഉപ്പുരസമാണ് ആ പേജുകളിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവിടെ സ്വർണ്ണ അയിരനേക്കാൾ നമ്മുടെ മുന്നിലേക്ക്, നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ചില പേരുകളുണ്ട്. സഖാക്കളായ നരസിംഹനും വാസനും ഗോവിന്ദനും ഒക്കെയാണ് അവർ. അവരൊരു പക്ഷേ ഒന്നുമായിട്ടുണ്ടാവില്ല. പാർട്ടി ചെങ്കൊടികൾ അധികാരത്തിന്റെ കോട്ടക്കൊത്തളങ്ങൾ കീഴടക്കുമ്പോഴും ഇത്രയും നിരവധി ആളുകൾ ഒരുപക്ഷെ എവിടെയൊക്കെയോ ശാന്തരായിരിക്കുന്നുണ്ടാകും. പക്ഷേ വിമൽ എഴുതുന്നു, ഇവിടെ നിന്നൊരു പ്രേത നഗരമാണ്. ഇരുട്ട് നിറഞ്ഞ ഭൂമിക്കടിയിൽ പൊട്ടിച്ചിതറിയും ഞെരിഞ്ഞമർന്നും ശ്വാസം മുട്ടിയും മരണപ്പെട്ടു പോയവരുടെ ആത്മാക്കൾ ഗതികിടാതെ അലഞ്ഞു നടക്കുന്നുണ്ട്. ഉറ്റവരെ നഷ്ടപ്പെട്ട നിസ്വരായ മനുഷ്യരുടെ വിലാപങ്ങളും ഒരു തേങ്ങലായി അന്തരീക്ഷത്തിലാകെ മൂളിക്കേൾക്കുന്നു. അതെ, ഈ പുസ്തകം വായിക്കുമ്പോൾ ഉടനീളം നമുക്ക് സന്തോഷമല്ല, നമുക്ക് ഹർഷമല്ല അനുഭവപ്പെടുന്നത്. നമുക്ക് മനുഷ്യരുടെ വേദനകൾ, വിങ്ങലുകൾ ഒക്കെ അനുഭവപ്പെടുന്നത് കൊണ്ടാണ് ഈ പുസ്തകത്തിന് ഒരു മനുഷ്യന്റെ മുഖമുണ്ട് എന്ന് ഞാൻ ആമുഖമായി പറഞ്ഞു. പിന്നീട് നമ്മൾ എത്തിപ്പെടുന്നത് ഗോത്രഗ്രാമമായ ഇടമലക്കുടിയിലേക്കാണ്. ഇടമലക്കുടി നിങ്ങൾക്കറിയാം, ഒരു വികസനവും ഇല്ലാതിരുന്ന ഇടമലക്കുടിയിൽ ഒരു കാലത്ത് വിമൽ റോയ് എത്തിയതും പിന്നീട് അവിടം വർണ്ണാഭമായി മാറിയതും വിജ്ഞാനത്തിന്റെ അക്ഷരത്തിന്റെ വെള്ളി വെളിച്ചങ്ങൾ അവിടേക്ക് നിറഞ്ഞതും ഒക്കെ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. സൂക്ഷിച്ചു നോക്കുക നിങ്ങൾ ഈ മണ്ണിൽ നാനാതരത്തിൽ നിറങ്ങൾ, പച്ചയും നീലയും മഞ്ഞയും കാവിയും ചുവപ്പും കറുപ്പും വെളുപ്പും നാനാതരത്തിൽ നിറങ്ങൾ എന്ന പരിശത്തിന്റെ പാട്ടോടുകൂടിയാണ് ആ അധ്യായം സമാപിക്കുന്നത്. തുടർന്ന് ഹൃതിഭേദങ്ങളുടെ വിസ്മയ കാഴ്ചകളാണ്. ഏകാന്തമായ ഒരു വിസ്മയ കാഴ്ചയായി റോസറി ചർച്ച് വിമലിന്റെ കൂട്ടുകാരുടെയും നമ്മുടെയും മുന്നിൽ തെളിയുകയാണ്. അവിടെ അനശ്വരമായ ഒരു ദേവാലയം കാണുകയാണ്. ഋതുഭേദങ്ങൾ മാറി വരുമ്പോൾ, മനുഷ്യരുടെ ജീവിതം മാറി വരുമ്പോൾ, കാലഘട്ടം മാറി മറിയുമ്പോഴും എന്തുകൊണ്ടോ ഈ ഹൃദ്യമായ കാഴ്ചകൾ മനസ്സിൽ നിറയുന്നു എന്നുള്ളതാണ്. തുടർന്ന് അവർ പുറപ്പെടുന്നത് വാരാണസിയിലേക്കാണ്. ഗംഗേ തപശാന്തിദത്ത സംഗേ എന്ന അധ്യായത്തിൽ നമുക്കറിയാം വാരാണസി. എം ടി വാസുദേവൻ നായർ അടക്കം എത്രയോ എഴുത്തുകാരുടെ മനസ്സിലേക്ക് കടന്നുപോയ വാരാണസി. ടി പത്മനാഭൻ തന്റെ വരികളിലൂടെ കുറിച്ച വാക്കുകൾ നമ്മുടെ മനസ്സിൽ പ്രവേശിക്കുന്നു. മൂടൽമഞ്ഞ് മുഖം മറയ്ക്കുന്ന ഒരു തണുത്ത പ്രഭാതത്തിലാണ് വന്ദേ ഭാരത് എന്ന വാഹനത്തിൽ ഈ കൂട്ടുകാർ അവിടെ എത്തുന്നു. അവിടെ അവർ കണ്ട കുരങ്ങ് അവരോട് പറഞ്ഞു, കാട്ടിലെ മരഞ്ചാടി കുരങ്ങല്ല ഞാൻ, നിന്റെ ജ്യേഷ്ഠനാണ്. പൊയ്പോയ കാലത്തിന്റെ സംസ്വാരത്വത്വ രൂപമാണ് ഞാൻ എന്ന് പറയുന്നുണ്ട്. അടുത്ത കാലത്താണ് മഹാനായ ഡാർവിന്റെ ഓർമ്മദിനം നമ്മുടെ മുമ്പിൽ കടന്നുപോയത്. വാരാണസി എന്ന വൈവിധ്യങ്ങളുടെ നാടാണ് വിമൽ കാണുന്നത്. നിർഭാഗ്യവശാൽ നമ്മുടെ കൂട്ടത്തിൽ പല കൂട്ടുകാരും വാരാണസിയിൽ കാണുന്നത് വൈവിധ്യത്തിന്റെയോ ബഹുസ്വരതയുടെയോ കാഴ്ചകളല്ല, ഏക സ്വരത്തിന്റെ ഏക കാഴ്ചയായി അവരിതിനെ ചെറുതാക്കിക്കൊണ്ടിരിക്കുന്നു. തുടർന്ന് തമിഴകത്തെ വിശ്വവിഖ്യാതമായ ചിലപ്പതികാരത്തിലേക്കാണ് വിമൽ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ചിലപ്പതികാരത്തിലെ കണ്ണകിയും മാധവിയും നമ്മുടെ മുമ്പിൽ തെളിയുന്നു. ചിത്ര പൗർണമിയിൽ കാവേരിപ്പൂ പട്ടണം നമ്മുടെ മുന്നിൽ നിൽക്കുന്നു. അതാ നോക്കൂ, മാധവി നൃത്തം ചെയ്യുന്നു. എന്തൊരു മാസ്മര നൃത്തമാണ്! ആ നൃത്തത്തിൽ എന്തൊക്കെയാണുള്ളത്? പ്രണയമുണ്ട്, സങ്കടമുണ്ട്, വിരഹമുണ്ട്, എല്ലാം തികഞ്ഞ ഒരു നൃത്തം. ആ നൃത്തത്തിൽ നമ്മൾ ലയിച്ചങ്ങനെ ഇരിക്കുമ്പോൾ ഉടനെ അടുത്ത സ്ഥലത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകാനായി വിമൽ എത്തുന്നു, വെള്ളിയാങ്കല്ലിലേക്ക്. നമുക്കറിയാമല്ലോ, എം മുകുന്ദൻ എഴുതിപ്പിടിപ്പിച്ച വെള്ളിയാങ്കല്ല്, പിന്നീട് സുഭാഷ് ചന്ദ്രൻ പൂരിപ്പിച്ച വെള്ളിയാങ്കല്ല്. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും എന്ന മഹാഗുരുവിന്റെ വരികൾ ചേർത്താണ് മനോഹരമായി ഈ അധ്യായം വിമൽ പൂർത്തിയാക്കിയിരിക്കുന്നത്. ആഴക്കടവിളി നടുവിൽ കണ്ണെത്താ ദൂരത്ത് കര കാണാൻ കഴിയാതെ ഉയർന്നു പരന്നു കിടക്കുന്ന വിദൂര വിസ്മയമായ വെള്ളിയാങ്കല്ല്, ഒരു കപ്പലിനേക്കാൾ വലിപ്പമുള്ള കടൽപ്പാറ, കടലറിയാത്ത അലയും തിരയും അറിയാത്ത, നെഞ്ചോളം വെള്ളമുള്ള നീന്തൽക്കുളത്തിൽ പോലും നീന്തിയിട്ടില്ലാത്ത ഒരുവൻ വാടകയ്ക്കെടുത്ത ഒരു തോണിയിൽ നടത്തിയ അതിസാഹസികമായ യാത്ര നമുക്ക് നെഞ്ചിരിപ്പോടുകൂടി മാത്രമേ വായിക്കാൻ കഴിയൂ. പക്ഷേ വായിച്ചു തീരുമ്പോൾ ആ പാറ നമ്മുടെ മുമ്പിൽ തെളിയുകയാണ്. ആ പാറയേക്കാൾ ഒരുപക്ഷെ ഉറച്ചുപോയ നമ്മുടെ ഹൃദയങ്ങളെ അത് അലിയിപ്പിക്കുകയാണ്. മനസ്സ് നിറയെ കരുണ കൊണ്ട് സ്നാനം ചെയ്യിപ്പിക്കുകയാണ് ഈ അധ്യായം. തുടർന്ന് വീണ്ടും അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. അത് അഗസ്ത്യാർകൂടമാണ്. അവിടെയാണ് നീർക്കളികൾ പാടുന്ന ഒരു ദിക്ക് പ്രതീക്ഷിച്ച് വിമൽ റോയിയും കൂട്ടരും പോകുന്നത്. അഗസ്ത്യകൂടം, മൃതസഞ്ജീവനി പോലും മറഞ്ഞിരിക്കുന്ന മനോഹരമായ പ്രദേശം. അവിടെ ഒരു തീർത്ഥാടനം പോലെ അവർ മുമ്പോട്ട് പോകും. മെല്ലെ മെല്ലെ മല കയറുന്നു. മഴയ്ക്ക് മുന്നേയുള്ള മഞ്ഞിറങ്ങി വഴി മറയ്ക്കാൻ തുടങ്ങിയ സമയത്ത് കണ്ണിന് മുമ്പിൽ കോടമഞ്ഞ് കോട്ട കെട്ടുമ്പോഴും അവരുടെ കണ്ണിൽ ഒരു തിളക്കമുണ്ട്. ആ തിളക്കം സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും തിളക്കമാണ്. അത് മാനവികതയുടെ തിളക്കമാണ്. ഈ യാത്രകൾ ഉടനീളം മാനവികതയാണ്. ഈ യാത്രകൾ ഉടനീളം കരുണയാണ്, സ്നേഹമാണ്, സൗഹൃദമാണ്. പ്രിയപ്പെട്ടവരെ, ഈ സഞ്ചാരത്തിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. സൈന്ധവ ബുക്സ് പുറത്തിറക്കി. തൊട്ടടുത്ത ദിവസം കരുനാഗപ്പള്ളിയിൽ പ്രൗഢഗംഭീരമായ സദസ്സിൽ പ്രസാദനം നിർവഹിച്ച നീർക്കളികൾ പാടുമൊരു ദിക്ക് കാണാം വിമൽ റോയിയുടെ പുസ്തകം. ഏറെ സന്തോഷത്തോടെ ഞാൻ ശുപാർശ ചെയ്യുന്നു. നന്ദി, നമസ്കാരം.
0: അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ.
2: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പെർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
3: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൺസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
1: എവിടെ?
0: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
2: സമ്മറിനി മാമ്പഴത്തിന്റെ മാധുര്യം. 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 വരെ. Only at Lulu Daily Dreams Mall, Kottayam.
3: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: ജാലകം.
1: കരിയർ ജാലകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കരിയർ ജാലകത്തിൽ നിങ്ങൾക്കൊപ്പമുള്ളത് ഞാൻ ജസീന റഹീം. പ്ലസ് ടുവിന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. കുട്ടികൾ അടുത്തത് എന്താണെന്ന് ചിന്തിക്കുന്ന സമയം തന്നെയാണ് ഇപ്പോൾ. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പേരൻസ് എന്നെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അത് പ്രത്യേകിച്ചും നഴ്സിംഗ് അഡ്മിഷനുമായി ബന്ധപ്പെട്ടാണ് എന്നെ കോണ്ടാക്ട് ചെയ്യാറുള്ളത്. അതിൽ അവർക്ക് കേരളത്തിൽ അഡ്മിഷൻ നേടാൻ കഴിയുമോ, അതോ പുറത്തു പഠിക്കാൻ പറ്റുമോ, എന്താണ് എങ്ങനെയാണെന്നുള്ള യാതൊരു ഐഡിയ ഇല്ലാതാണ് മിക്ക പേരൻസും വിളിക്കുന്നത്. അതുകൂടാതെ അവർക്ക് നിരന്തരമായി ഓരോ ദിവസവും ചെല്ലുന്ന കോൾസ് വളരെ അധികമാണ്. അതുകൊണ്ട് തന്നെ ഇവരെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് വെച്ചിട്ടുണ്ടെന്നും ഞാൻ മനസ്സിലാക്കുന്നു. നഴ്സിംഗ് അഡ്മിഷനൊക്കെ കൃത്യമായും ഓരോ പേരൻസും നിങ്ങളുടെ മക്കളെ നഴ്സിംഗിന് വിടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും ഈ പറയുന്നതൊക്കെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. കേരളത്തിൽ നഴ്സിംഗിന് അഡ്മിഷൻ നേടാൻ കഴിയുന്നത് പ്ലസ് ടുവിന്റെ മാർക്ക് അനുസരിച്ചിട്ടാണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി മാർക്കാണ് ഇൻഡെക്സ് മാർക്ക്. ആ മാർക്ക് എടുത്താണ് നമ്മൾക്ക് കേരളത്തിൽ അഡ്മിഷൻ നേടാൻ കഴിയുന്നത്. മുൻവർഷങ്ങളിലൊക്കെയും 98% 97% ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വിഷയങ്ങൾക്ക് മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾക്ക് കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേരളത്തിലെ സ്വാശ്രയ മെഡിക്കൽ കോളേജുകളിൽ കുട്ടികൾക്ക് അഡ്മിഷൻ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്ലസ് ടുവിന്റെ മാർക്ക് കിട്ടിയതിനു ശേഷം എത്ര ശതമാനമാണ് മാർക്ക് കിട്ടിയതെന്ന് സ്വയം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതൊരു 85% താഴെയാണെങ്കിൽ ഉറപ്പിക്കുക, കേരളത്തിൽ ഒരുപക്ഷെ മെരിറ്റ് സീറ്റിൽ അഡ്മിഷൻ നേടുന്ന കാര്യം അല്പം ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. എന്നാൽ 85% മാർക്കിന് അധികമുണ്ടെങ്കിൽ നഴ്സിംഗിന് ഈ വർഷത്തെ അഡ്മിഷൻ എങ്ങനെയാണ് റിസൾട്ട് വരുന്നത്, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് എങ്ങനെയായിരിക്കുമെന്നും എവിടെ അഡ്മിഷൻ കിട്ടും എന്നൊക്കെയും നമുക്ക് നിശ്ചയിക്കാൻ കഴിയുന്നത്. അതിന് പ്ലസ് ടുവിന്റെ റിസൾട്ട് വന്നതിന് ശേഷം LBS എന്ന് പറയുന്ന ഒരു സൈറ്റ് ഓപ്പൺ ആകും. അതിൽ കൃത്യമായി രജിസ്റ്റർ ചെയ്യുക. അതിനുശേഷം ഒന്നോ രണ്ടോ ആഴ്ചകൾക്കകം PNCMAC, CPAS എന്നിങ്ങനെയുള്ള സൈറ്റുകളും ഓപ്പൺ ആകും. അതായത് പ്രൈവറ്റ് നഴ്സിംഗ് കൗൺസിൽ ആണ് CPAS, ക്രിസ്ത്യൻ മാനേജ്മെന്റ് കോളേജുകളാണ്. ഈ സൈറ്റുകളിലും കൃത്യമായി രജിസ്റ്റർ ചെയ്യുക. കാരണം 97-98% മാർക്കാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ മാനദണ്ഡം. മുൻവർഷങ്ങളിലൊക്കെയും കുട്ടികൾ അഡ്മിഷൻ നേടിയതെങ്കിൽ 90-92 ചിലപ്പോൾ 89% മാർക്കിന് വരെയും കഴിഞ്ഞ പ്രാവശ്യം PNCMAC അഡ്മിഷൻ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. പ്രൈവറ്റ് നഴ്സിംഗ് കൗൺസിലിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രമാണ് അങ്ങനെ അഡ്മിഷൻ നേടാൻ കഴിയുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കുകയും കൃത്യമായിട്ട് രജിസ്റ്റർ ചെയ്യുകയും അതിനുവേണ്ടി എപ്പോഴും അപ്ഡേറ്റ് ആയിട്ട് ഇരിക്കുകയും ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രാധാന്യം. എന്തായാലും ഇവരുടെ പ്ലസ് ടുവിന്റെ മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമാണ് കേരളത്തിലെ അഡ്മിഷൻ നിശ്ചയിക്കാൻ കഴിയുന്നത്. ഇനി അതല്ല എങ്കിൽ ചിലപ്പോൾ NRI അല്ലെങ്കിൽ മാനേജ്മെന്റ് സീറ്റ് അങ്ങനെയുമുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അത് മാർക്കിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഓരോ കാര്യവും മുന്നോട്ട് പോകാൻ കഴിയുന്നത്. ഇനി പുറത്താണ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും ഏറ്റവും നല്ല ഒരു മെഡിക്കൽ കോളേജുകൾ തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം ക്ലിനിക്കൽ എക്സ്പ്ലോഷറും ക്യാമ്പസ് എക്സ്പ്ലോഷറും ഒക്കെ അത്രയധികം അവർക്ക് പ്രാക്ടീസ്, ഇന്റേൺഷിപ്പ് ഒക്കെ വളരെ അനായാസേന കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഏറ്റവും പ്രീമിയം ലെവൽ മെഡിക്കൽ കോളേജസ് തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് സ്കോളർഷിപ്പോടെ പഠിക്കാനുള്ള നിരവധി ഓപ്ഷൻസ് പല ക്യാമ്പസുകളും കൊടുക്കുന്നുണ്ട്. ഇനി അതല്ല എങ്കിൽ നഴ്സിംഗ് കോളേജസ് ആണെങ്കിലും ഏറ്റവും INC അംഗീകാരമുള്ള ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരം ഉറപ്പാക്കിയിട്ടുള്ള, കർണാടകയാണെങ്കിൽ കർണാടക, തമിഴ്നാടാണെങ്കിൽ തമിഴ്നാട്, അങ്ങനെ രജിസ്ട്രേഷൻസ് ഒക്കെ കൃത്യമായി അക്രഡിറ്റേഷനും അഫിലിയേഷനും എല്ലാം നോക്കി എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുക. കാരണം INC ഇല്ലാത്തതോ അല്ലെങ്കിൽ അംഗീകാരമില്ലാത്തതോ ഒരു കോളേജ് കേരളത്തിന് പുറത്ത് പഠിച്ചിട്ട് വന്നാൽ ചിലപ്പോൾ ആ സർട്ടിഫിക്കറ്റിനൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാ സാധ്യതകളും എപ്പോഴും അഡ്വാൻറ്റേജസും ഉണ്ടാകും, ഡിസ്അഡ്വാൻറ്റേജസും ഉണ്ടാകും. അതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം മാത്രം മുന്നോട്ട് പോവുക. ഇനി ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 7559913653 നമ്പർ ഒന്നുകൂടി പറയാം. 7559913653. കരിയർ ജാലകത്തിലൂടെ ഇത്ര നേരവും കേട്ട എല്ലാവർക്കും നന്ദി.
0: പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.
2: കംപ്രഷൻ അങ്ങോട്ട് മുറകിട്ടടി വേണ്ടേ.

ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ഞാൻ ഗോപിക. കേരളത്തിൽ അടുത്ത നാല് ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിനാൽ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലും നാളെ കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, കോഴിക്കോട് ജില്ലകളിലും മറ്റന്നാൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിലുമാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യതയുള്ളത്. വേനൽക്കാലത്ത് കിണർ വൃത്തിയാക്കുന്നതിനിടെ ഉണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളും മുൻകരുതലുകളും ഉറപ്പാക്കണമെന്ന് ജില്ലാ കളക്ടർ എൻ ദേവിദാസ്. വിഷവാതകം ശ്വസിച്ചും കയറുപൊട്ടിയും മണ്ണിടിഞ്ഞുമുള്ള അപകടങ്ങളാണ് പ്രധാനമായും ഉണ്ടാവുക. കിണറിനുള്ളിൽ ഓക്സിജൻ കുറയുന്നതും മീഥെയ്ൻ, ഹൈഡ്രജൻ സൾഫേറ്റ് തുടങ്ങിയ വിഷവാതകങ്ങൾ അടിഞ്ഞുകൂടുന്നതും ബോധക്ഷയത്തിനും മരണത്തിനും കാരണമാകും. കിണറിൽ ഇറങ്ങാൻ ഉപയോഗിച്ച കയർ പൊട്ടുകയോ കൃത്യമായി കെട്ടാതിരിക്കുകയോ ചെയ്യുന്നത് വീഴ്ചയ്ക്ക് ഇടയാക്കും. ആഴം കൂടിയതും പഴയതുമായ കിണറുകൾ വൃത്തിയാക്കുമ്പോൾ മണ്ണിടിഞ്ഞു വീഴാനും കിണറിന്റെ പാലം തകർന്നു വീഴാനും സാധ്യതയുണ്ട്. അപകടങ്ങൾ ഒഴിവാക്കാൻ കിണർ വൃത്തിയാക്കുന്ന തൊഴിലാളികളും അവരെ നിയോഗിക്കുന്ന വീട്ടുടമകളും സുരക്ഷാ നടപടികൾ ഉറപ്പുവരുത്തണം. കിണറ്റിലിറങ്ങുന്നതിന് മുൻപ് കത്തുന്ന മെഴുകുതിരി താഴ്ത്തി നോക്കുക. മെഴുകുതിരി അണയുകയാണെങ്കിൽ ഓക്സിജൻ ലഭ്യത കുറവാണെന്ന് ഉറപ്പാക്കാം. ഇലയുള്ള മരച്ചില്ലകൾ കയറിൽ കെട്ടി താഴേക്ക് ഇറക്കുകയും മുകളിലേക്ക് വലിച്ചു കയറ്റുകയും ചെയ്യുന്നത് വായുസഞ്ചാരം ഉറപ്പാക്കും. കിണറിലിറങ്ങുമ്പോൾ ഹെൽമറ്റ്, സുരക്ഷാ ബെൽറ്റ്, ദൃഢതയുള്ള കയറുകൾ എന്നിവ ഉപയോഗിക്കണം. കിണറിന്റെ പാലം ഉറപ്പുള്ളതാണോ എന്ന് പരിശോധിക്കണം. എത്ര പരിചയ സമ്പന്നനാണെങ്കിലും കിണറ്റിലിറങ്ങുമ്പോൾ അധികം മുറുകാത്ത തരത്തിൽ അരയിൽ ഒരു കയർ കെട്ടേണ്ടതും കയറിന്റെ മുകൾ ഭാഗം മുകളിൽ എവിടെയെങ്കിലും കെട്ടുകയോ സഹായത്തിനുള്ള ആളെ ഏൽപ്പിക്കുകയോ ചെയ്യണം. കിണർ വൃത്തിയാക്കാൻ ഇറങ്ങുമ്പോൾ ഒരാൾ സഹായത്തിനായി മുകളിൽ നിൽക്കുന്നത് അഭികാമ്യം. ശ്വാസമുട്ടലോ തലകറക്കമോ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ മുകളിലേക്ക് കയറുക. അടിയന്തര സാഹചര്യമുണ്ടായാൽ എത്രയും പെട്ടെന്ന് അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുക. രക്ഷപ്പെടുത്താൻ ഇറങ്ങുന്നവരും ആവശ്യമായ മുൻകരുതലുകൾ എടുക്കണമെന്നും ജില്ലാ കളക്ടർ കൂട്ടിച്ചേർത്തു. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ശാസ്താംകോട്ട പ്രീ മെട്രിക് ഹോസ്റ്റൽ, കുന്നത്തൂർ പ്രീ മെട്രിക് ഹോസ്റ്റൽ എന്നിവിടങ്ങളിലേക്ക് താൽക്കാലികമായി ട്യൂഷൻ ടീച്ചറെ നിയമിക്കുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ്, കണക്ക്, ഹിന്ദി, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ്, നാച്ചുറൽ സയൻസ് എന്നീ വിഷയങ്ങളിലും യു പി വിഭാഗത്തിൽ എല്ലാ വിഷയങ്ങൾക്കുമാണ് നിയമനം. യോഗ്യതാ ബിരുദവും ബി എഡും അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഉദ്യോഗാർത്ഥികൾ മെയ് 25 ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തുന്ന അഭിമുഖത്തിൽ ഹാജരാകണം. ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനത്തോടനുബന്ധിച്ച് കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്കായി ജില്ല കേന്ദ്രീകരിച്ച് ലൈഫ് ഗാർഡുകളെ തിരഞ്ഞെടുക്കുന്നു. ഗോവയിൽ നിന്നും പരിശീലനം പൂർത്തിയായവർക്ക് മുൻഗണന. അപേക്ഷകൾ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ, ഫിഷറീസ് സ്റ്റേഷൻ നീണ്ടകര എന്ന വിലാസത്തിൽ മെയ് 12 ഉച്ചയ്ക്ക് 2 ലഭ്യമാക്കണം. ഈ വർഷത്തെ ട്രോളിംഗ് നിരോധനത്തോടനുബന്ധിച്ച് കടൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നതിനായി ജൂൺ 9 മുതൽ 31 വരെ അർദ്ധരാത്രി വരെയുള്ള കാലയളവിലേക്ക് 3 യന്ത്രവൽകൃത ബോട്ടുകൾ വാടകയ്ക്ക് ലഭ്യമാക്കുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ, ഫിഷറീസ് സ്റ്റേഷൻ നീണ്ടകര എന്ന വിലാസത്തിൽ മെയ് 12 ഉച്ചയ്ക്ക് 2 ലഭ്യമാക്കണം. ചുറ്റുവട്ട വിശേഷങ്ങൾ പൂർണ്ണമാകുന്നു. കാതോർത്തുകൊണ്ടേ ഇരിക്കൂ കെ ആർ ഡി കമ്മ്യൂണിറ്റി എന്റെ റേഡിയോ 91.2.

0: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: അകത്ത് കസിൻസ് ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള, വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ.
4: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സെക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ട് സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
5: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഈ ബില്ലൊന്ന് നോക്കിയേ.
7: എന്തുവടി ഇത്?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
7: എല്ലാത്തിനും വിലക്കുറവാണ്.
6: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
7: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
6: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിൽ നിന്ന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
2: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
8: ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ, ഇത് എന്റെ റേഡിയോ 91.2.

0: സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
4: എവിടെ?
3: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
5: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം. 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു Mango Fest, May 1 മുതൽ 10 വരെ. Only at Lulu Daily, Dreams Mall, Kottayam.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ഒരാണ്ട്. സായുധ സേനയുടെ ധീരതയ്ക്ക് മുന്നിൽ അഭിവാദ്യം അർപ്പിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. 56 കെട്ടിടങ്ങൾ ഉടമകൾ പൊളിച്ചുനീക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷാ അകമ്പടി നൽകാനുള്ള നാവിക നടപടി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർത്തിവച്ചതായി റിപ്പോർട്ട്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചപ്പോഴും മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ ഇതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് തുടരുകയാണ്. ഡൽഹിയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് എത്തിയ കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് നിയമസഭാ കക്ഷിയോഗം. ഇന്നലെ രാത്രിയും നിരീക്ഷകർ വിവിധ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഇതോടൊപ്പം മന്ത്രിസഭാ പങ്കാളിത്തം സംബന്ധിച്ച വിവിധ ഘടകകക്ഷി നേതാക്കളുമായുള്ള ആശയവിനിമയവും നടത്തിയിരുന്നു. തമിഴ്നാടിന്റെ കൂടി ചുമതലയുള്ള കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷമായിരിക്കും കേരളത്തിലെ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച അവകാശവാദവുമായി UDF നേതാക്കൾ അദ്ദേഹത്തെ സന്ദർശിക്കുക.
0: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഇന്നലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ TVK 2 സമയവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതുച്ചേരിയിലും പുതിയ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമാണ്. നിലവിലുള്ള 15-ാമത് നിയമസഭയെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ ലഫ്റ്റനന്റ് ഗവർണർ കെ കൈലാഷ് നാഥൻ പുറപ്പെടുവിച്ചു. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ഇന്ന് ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് രാജി സമർപ്പിച്ചതോടെ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി. പശ്ചിമബംഗാളിലെ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൽ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ബീഹാർ മുഖ്യമന്ത്രി സാംറാജ് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ മന്ത്രിസഭാ വിപുലീകരണം പട്നയിലെ ഗാന്ധി മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, മറ്റ് മുതിർന്ന NDA നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുകയാണ്. 15 BJP MLA മാരും 14 JDU MLA മാരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ജനശക്തി രാംവിലാസിൽ നിന്ന് 2 മന്ത്രിമാരും ഹിന്ദുസ്ഥാനി അവാമി മോർച്ച, രാഷ്ട്രീയ ലോകമോർച്ച എന്നിവയിൽ നിന്ന് ഓരോ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തേക്കും. അതേസമയം പൊതുതെരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 26 പേർക്ക് ജീവൻ നഷ്ടമായ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി. ഇന്ത്യൻ സായുധ സേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്നൊരു വർഷം. 2025 May 7 പുലർച്ചെ ആരംഭിച്ച സംയുക്ത സൈനിക നീക്കത്തിലൂടെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ താവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രത്യാക്രമണത്തിൽ നിരവധി ഭീകരരെയും സൈന്യം വധിച്ചു. രാജ്യത്തിന്റെ പരമാധികാരത്തിനും പൌരന്മാരുടെ സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന എല്ലാ ശക്തികൾക്കുമെതിരെയുള്ള രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂറെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുസ്മരിച്ചു. ഇന്ത്യൻ സായുധ സേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും കൃത്യതയും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി വാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ മുഴുവൻ രാഷ്ട്രവും സായുധ സേനയുടെ ധീരതയ്ക്ക് മുന്നിൽ അഭിവാദ്യം അർപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. നിർണായക ഘട്ടങ്ങളിൽ സായുധ സേന ശക്തമായി പ്രവർത്തിക്കാൻ സജ്ജമാണെന്ന് തെളിയിക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂറെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ സായുധ സേനയുടെ അചഞ്ചലമായ പ്രഹരശേഷിയെക്കുറിച്ച് ശത്രുക്കളെ ഓർമ്മിപ്പിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപ്പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. പൊളിച്ചു നീക്കേണ്ട 88 കെട്ടിടങ്ങളിൽ 56 ഉടമകളും ബാക്കിയുള്ളവർ റവന്യൂ വകുപ്പും പൊളിച്ചു നീക്കും. സുപ്രീംകോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമുസ് കടലിലേക്ക് കടക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷാ അകമ്പടി നൽകാനുള്ള നാവിക നടപടി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർത്തിവച്ചതായി റിപ്പോർട്ട്. അമേരിക്കൻ വിമാനങ്ങളെ ദൌത്യത്തിൽ ഉൾപ്പെടുത്താൻ സൌദി അറേബ്യ വിസമ്മതിച്ചതിനെ തുടർന്നാണ് നടപടി. അതേസമയം തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് സമുദ്ര സാങ്കേതിക മെഡിക്കൽ പിന്തുണ സേവനങ്ങൾ നൽകാൻ പൂർണ്ണമായും സജ്ജമാണെന്ന് ഇറാനിലെ തുറമുഖ സമുദ്ര സംഘടന പ്രഖ്യാപിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഭൂഗർഭ ജലവിധാനം ഉയർത്താനും ജലസാക്ഷരതയും ജലസുരക്ഷയും ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ട് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വിപുലമായ പ്രചാരണത്തിന് തുടക്കമിടുന്നു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
3: ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ തോടുകളും പുഴകളും പഴശ്ശി അണക്കെട്ടും മാലിന്യരഹിതമാക്കൽ, ഭൂജല സുസ്ഥിരത കൈവരിക്കൽ, ഇക്കോളിയില്ലാത്ത പ്രകൃതിദത്ത കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തൽ, വൃക്ഷവൽക്കരണം, സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എന്നീ ലക്ഷ്യങ്ങളാണ് പ്രചാരണത്തിലുണ്ടാവുക. ബ്ലോക്ക് പരിധിയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും പുറമെ കോളേജ്, സ്കൂളുകളിലെ നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ, മതസ്ഥാപനങ്ങൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ, വിവിധ സർക്കാർ വകുപ്പുകൾ, സഹകരണ ബാങ്കുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ ഭാഗമാകും.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിച്ചു. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും ജോയിന്റ് സെക്രട്ടറി, ഓണററി സെക്രട്ടറി, ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. മാങ്ങ സീസണിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന ശക്തമാക്കി. ഉപഭോക്താക്കൾക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ പഴവർഗ്ഗങ്ങൾ ലഭ്യമാക്കാനും അനുവദനീയമല്ലാത്ത കൃത്രിമ രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം തടയാനുമാണ് പ്രത്യേക പരിശോധന നടത്തുന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ജില്ലയിലെ മുതലമട, പള്ളം എന്നീ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മാങ്ങ പ്രോസസിംഗ് ഏരിയയിലും സംഭരിക്കുന്ന ഗോഡൌണുകളിലുമാണ് സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തുന്നത്. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ ലംഘനങ്ങൾ കണ്ടെത്തിയ 3 സ്ഥാപനങ്ങൾക്കെതിരെ നോട്ടീസ് നൽകുകയും പിഴയടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അമിതമായ കീടനാശിനി ഉപയോഗം നടത്തിയ സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വിപണന കേന്ദ്രങ്ങൾ, പഴവിൽപ്പനശാലകൾ, വഴിയോര വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിരീക്ഷണവും പരിശോധനയും കൂടുതൽ ശക്തമാക്കും. കൃത്രിമ പഴുപ്പിക്കൽ, അമിത കീടനാശിനി ഉപയോഗം, ഗുണനിലവാര ലംഘനം എന്നിവയ്ക്കെതിരെ കർശന നടപടി തുടരുമെന്നും ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു.
0: രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ റോഡുകളും പാലങ്ങളും തുരങ്കങ്ങളും നിർമ്മിച്ച് രാജ്യസുരക്ഷയിൽ നിർണായക പങ്കുവഹിക്കുന്ന ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ 67 സ്ഥാപക ദിനം ഇന്ന്. 1960 May 7 BRO രൂപീകൃതമായത്. ദുർഘടമായ ഹിമാലയൻ മലനിരകളിലും അതിർത്തി മേഖലകളിലും സൈന്യത്തിന് വേഗത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന പാതകൾ ഒരുക്കുന്നതിൽ BRO നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 53 താഴ്ന്ന് 78,011, നിഫ്റ്റി 41 നേട്ടത്തിൽ 24,372 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില ഉയർന്നു. പവൻ 240 വർദ്ധിച്ച് 1,11,800 ഗ്രാമിന് 13,975 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് 1 സായുധ സേനയുടെ ധീരതയ്ക്ക് മുന്നിൽ അഭിവാദ്യം അർപ്പിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപ്പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. 56 കെട്ടിടങ്ങൾ ഉടമകൾ പൊളിച്ചു നീക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷാ അകമ്പടി നൽകാനുള്ള നാവിക നടപടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർത്തിവച്ചതായി റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലഖ്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൌണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
3: ഹൃദയ തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ ഇത് എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. അഭിവാദ്യം അർപ്പിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ രണ്ടാം പതിപ്പിന് ഇന്ന് ജയ്പൂരിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു. ടി വി കെ നേതാവ് വിജയ് ഇന്നും ഗവർണറെ സന്ദർശിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ രണ്ടാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത് പങ്കെടുത്തു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ വിശദമായി. 26 പേർക്ക് ജീവൻ നഷ്ടമായ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. ഭീകരവാദത്തിനെതിരെ രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ വ്യക്തമായ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണനും ഓപ്പറേഷൻ സിന്ദൂറിന് അഭിവാദ്യം അർപ്പിച്ചു. ഇന്ത്യൻ സായുധസേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി വാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അനുസ്മരിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: 2025 മെയ് 7 പുലർച്ചെ ആരംഭിച്ച സംയുക്ത സൈനിക നീക്കത്തിലൂടെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ലഷ്കർ ഇ തോയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ താവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ നിരവധി ഭീകരരെയും സൈന്യം വധിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളുടെ കണ്ണീരിന് നീതി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സൈനിക ദൌത്യത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ മുഴുവൻ രാഷ്ട്രവും സായുധസേനയുടെ ധീരതയ്ക്ക് മുന്നിൽ അഭിവാദ്യം അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിവാദ്യം അർപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഓപ്പറേഷൻ സിന്ദൂറിന് ഒരു വർഷം തികയുന്ന വേളയിൽ ഇന്ത്യൻ സായുധസേനയുടെ ധീരതയെ ആദരിക്കുന്നതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രമന്ത്രിമാരും സാമൂഹ്യമാധ്യമ അക്കൌണ്ടിന്റെ പ്രൊഫൈൽ ചിത്രം മാറ്റി. കറുത്ത പശ്ചാത്തലത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന വാക്കും അതിനു മുകളിൽ ദേശീയ പതാകയും അടങ്ങുന്നതാണ് പുതിയ പ്രൊഫൈൽ ചിത്രം. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ രണ്ടാം പതിപ്പ് ഇന്ന് ജയ്പൂരിൽ നടക്കും. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, സംയുക്ത സേനാ മേധാവി ജനറൽ അനിൽ ചൌഹാൻ തുടങ്ങിയവർ പങ്കെടുക്കും. ഓപ്പറേഷൻ സിന്ദൂർ 1 വാർഷികത്തോടനുബന്ധിച്ചാണ് പുതിയ മേഖലകളിലെ സൈനിക ശേഷി എന്ന വിഷയത്തിൽ ദ്വിദിന സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. ഡൽഹിയിൽ നിന്ന് ഇന്നലെ വൈകിട്ടെത്തിയ കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് നിയമസഭാ കക്ഷി യോഗം. ചെന്നൈയിലുള്ള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷമായിരിക്കും കേരളത്തിലെ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച് അവകാശവാദവുമായി യുഡിഎഫ് നേതാക്കൾ അദ്ദേഹത്തെ സന്ദർശിക്കുക. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ നടത്തി ടി വി കെ നേതാവ് വിജയ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറെ സന്ദർശിച്ചു. ഇന്നലെ ഭൂരിപക്ഷം തെളിയിക്കാൻ രണ്ടാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്നും ആകാശവാണി ലേഖകൻ ദേവി പത്മനാഭൻ.
2: കേവല ഭൂരിപക്ഷം കിട്ടാൻ 118 സീറ്റുകൾ വേണമെന്ന നിലയിൽ വിജയ് നേതൃത്വത്തിലുള്ള തമിഴക വെട്രിക്കഴകം 108 സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചത്. ടി വി കെ നേതാവ് വിജയ് ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ട് മന്ത്രിസഭാ രൂപീകരണം ചെയ്യാൻ അവകാശമുന്നയിച്ച് ഇന്നലെ കത്ത് നൽകി. ഇന്ന് വീണ്ടും വിജയ് ഗവർണർ രാജേന്ദ്ര അർലേക്കറെ കണ്ട് ഗവൺമെന്റ് രൂപീകരിക്കാൻ അവകാശമുന്നയിച്ചു. കോൺഗ്രസിന് 5 MLA ഉൾപ്പെടെ ടി വി കെ ഇപ്പോൾ 112 MLA കളുടെ പിന്തുണയുണ്ട്.

0: പശ്ചിമ ബംഗാളിലെ എൻ ഡി എ നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. രാവിലെ 10 മണിക്ക് ചടങ്ങുകൾ ആരംഭിക്കുമെന്ന് സംസ്ഥാന ബിജെപി അധ്യക്ഷൻ സമിക് ഭട്ടാചാര്യ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. പ്രധാനമന്ത്രിയും ബിജെപി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത് ഷാ, ബിജെപി ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ദേശീയ ജനാധിപത്യ സഖ്യം തുടർഭരണം നേടിയ പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിൽ പുതിയ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവം. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ഇന്ന് ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് രാജി സമർപ്പിച്ചതോടെ പുതിയ സർക്കാർ രൂപീകരണ പ്രക്രിയയ്ക്ക് തുടക്കമായി. 30-ൽ 18 സീറ്റുകളും നേടിയാണ് അഖിലേന്ത്യാ എൻ ആർ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യം പുതുച്ചേരിയിൽ ഭരണ തുടർച്ച നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ ബിബിൻ എസ് നാഥ്.
1: കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സീറ്റുകൾ നേടി അതിശക്തനായാണ് അഖിലേന്ത്യാ എൻ ആർ കോൺഗ്രസ് നേതാവ് എൻ രംഗസ്വാമി ഭരണത്തിലേക്ക് തിരികെ എത്തുന്നത്. മുഖ്യമന്ത്രി പദത്തിൽ രംഗസ്വാമിക്ക് ഇത് 5-ാമത് അവസരം. ആകെയുള്ള 30 സീറ്റുകളിൽ 12 സീറ്റുകൾ എൻ ആർ കോൺഗ്രസ് നേടിയപ്പോൾ സഖ്യകക്ഷിയായ ബിജെപി 4ഉം AIADMK, LJP തുടങ്ങിയവ ഓരോ സീറ്റും നേടി. മുഖ്യമന്ത്രി എൻ രംഗസ്വാമി ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് പുതിയ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉടൻ ഉന്നയിക്കുമെന്നാണ് കരുതുന്നത്. സത്യപ്രതിജ്ഞാ തീയതി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എൻ ആർ കോൺഗ്രസും ബിജെപിയും തങ്ങളുടെ നിയമസഭാ MLA മാരുടെ യോഗം കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന് സഭയിലെ കക്ഷി നേതാക്കളായി എൻ രംഗസ്വാമിയെയും എ നമശിവായത്തെയും തിരഞ്ഞെടുത്തിരുന്നു.
0: ബീഹാർ മുഖ്യമന്ത്രി സാമ്രാട് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ മന്ത്രിസഭാ വിപുലീകരണം പാറ്റ്നയിൽ നടന്നു. ഗാന്ധി മണ്ഡപത്തിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രിയും ബിജെപി മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത് ഷാ, മറ്റ് മുതിർന്ന NDA നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്തു. 15-ഓളം ബിജെപി MLA മാരും 14-ഓളം JDU MLA മാരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിച്ചു. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും ജോയിന്റ് സെക്രട്ടറി, ഓണററി സെക്രട്ടറി, ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തൊഴിൽ നൽകുന്നതിൽ മാത്രമല്ല മധ്യവർഗത്തിനും ദുർബല വിഭാഗങ്ങൾക്കും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുന്നതിലും കേന്ദ്ര സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. 40 വയസ്സും അതിൽ കൂടുതലുമുള്ള തൊഴിലാളികൾക്കായി രാജ്യവ്യാപകമായി നടത്തുന്ന വാർഷിക ആരോഗ്യ പരിശോധനാ സംരംഭം ന്യൂഡൽഹിയിലെ ESIC മെഡിക്കൽ കോളേജ് ആന്റ് ഹോസ്പിറ്റലിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 10 വർഷത്തിനിടെ ESIC യുടെ പരിധി 7 കോടി ആളുകളിൽ നിന്ന് 15 കോടിയായി വർദ്ധിച്ചുവെന്നും മന്ത്രി പറഞ്ഞു. പുതിയ തൊഴിൽ നിയമങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ആരോഗ്യ പരിശോധന.
3: ആജ് ആപ്കെ ദ്വാരാ ദേശ് കെ സഭി 40 ഇയേഴ്സ് സേ എബവ് ഹമാരെ ശ്രമിക് ഭായോ ഓർ ബെഹനോ കോ അനുരോധ് കരുംഗാ കി ആപ് ESIC ഹോസ്പിറ്റൽ കെ മുലാഖാത് ലേകെ ആപ്കാ ഹെൽത്ത് ചെക്കപ്പ് കർവായേ ഓർ ആപ്കാ സ്വാസ്ഥ്യ കോ സുനിശ്ചിത്.
0: രാജ്യത്ത് മാതൃശിശു ആരോഗ്യ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ജനനി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന് തുടക്കമായി. പ്രസവത്തിന് മുൻപും ശേഷവുമുള്ള പരിചരണം, നവജാത ശിശു പരിചരണം, വീട്ടിൽ തന്നെയുള്ള നവജാത ശിശു സംരക്ഷണം, കുടുംബാസൂത്രണം എന്നിവ ഉൾക്കൊള്ളുന്ന മാതൃശിശു ആരോഗ്യ സേവനങ്ങളുടെ തടസ്സമില്ലാത്ത നിരീക്ഷണം ഉറപ്പാക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. വിയറ്റ്നാം പ്രസിഡന്റ് തോ ലാം മുംബൈയിലെ NSE ആസ്ഥാനം സന്ദർശിച്ചു. തുടർന്ന് അദ്ദേഹം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസുമായി കൂടിക്കാഴ്ച നടത്തും. ഇരുവരും ഇന്ത്യ വിയറ്റ്നാം ബിസിനസ് ഫോറത്തിൽ പങ്കെടുക്കും. ഫോറത്തിൽ വിയറ്റ്നാം പ്രസിഡന്റ് മുഖ്യപ്രഭാഷണം നടത്തും. തുടർന്ന് മഹാരാഷ്ട്ര ഗവർണറുമായി ലോക്ഭവനിൽ കൂടിക്കാഴ്ച നടത്തും. സന്ദർശനത്തിന്റെ അവസാന പാദത്തിൽ ലോക്ഭവനിൽ മഹാരാഷ്ട്ര ഗവർണർ ഒരുക്കുന്ന അത്താഴവിരുന്നിൽ പങ്കെടുക്കും. 3 ദിവസത്തെ സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ വിയറ്റ്നാം പ്രസിഡന്റ് ഇന്നലെ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇരു നേതാക്കളും 13 കരാറുകളിൽ ഒപ്പുവയ്ക്കുകയും ചെയ്തു. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ റോഡുകളും പാലങ്ങളും തുരങ്കങ്ങളും നിർമ്മിച്ച് രാജ്യസുരക്ഷയിൽ നിർണായക പങ്കുവഹിക്കുന്ന ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ 67-ാം സ്ഥാപക ദിനം ഇന്ന്. 1960 മെയ് 7 BRO രൂപീകൃതമായത്. ദുർഘടമായ ഹിമാലയൻ മലനിരകളിലും അതിർത്തി മേഖലകളിലും സൈന്യത്തിന് വേഗത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന പാതകൾ ഒരുക്കുന്നതിൽ BRO നിർണായക പങ്കുവഹിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ബ്രിക്സ് പ്രസിഡൻസിക്ക് കീഴിലുള്ള എംപ്ലോയ്മെന്റ് വർക്കിംഗ് ഗ്രൂപ്പിന്റെ 2-ാമത് യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. 2 ദിവസത്തെ യോഗത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഇന്ത്യൻ സായുധസേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് ഒരു വർഷം. അഭിവാദ്യം അർപ്പിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെ പ്രമുഖർ. സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തിന്റെ രണ്ടാം പതിപ്പിന് ഇന്ന് ജയ്പൂരിൽ തുടക്കം. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കും. കേരളത്തിൽ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഊർജ്ജിതം. കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം തിരുവനന്തപുരത്ത് പുരോഗമിക്കുന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള നീക്കങ്ങൾ പുരോഗമിക്കുന്നു. ടിവികെ നേതാവ് വിജയ് ഇന്നും ഗവർണറെ സന്ദർശിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ രണ്ടാഴ്ചത്തെ സമയം ആവശ്യപ്പെട്ടു. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി സഞ്ജയ് സേത്ത് പങ്കെടുത്തു. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ്, റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: എന്നാലും ഈ ചുള്ളിത്തറയിലെ അശോകൻ ഇത്രയും അസൂയുള്ളവനാണെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല.
1: എന്താടോ കാര്യം?
0: നമ്മുടെ ചക്രവാണി ഒരു പുതിയ കാറ് വാങ്ങിയില്ലയോ?
1: അല്ലേ, അതിനല്ലയോ അവൻ നമുക്ക് ലഡു കൊണ്ടു തന്നത്.
0: അതെ, പക്ഷെ അവൻ അത്രയും വലിയ കാർ എന്തിനാ വാങ്ങിയതെന്നാ അശോകൻ ചോദിക്കുന്നത്? അത് അസൂയ കൊണ്ടല്ലയോ?
1: അത് അസൂയ തന്നെ, സംശയമേ വേണ്ട.
0: ഞാൻ മറുപടി കൊടുത്താ വിട്ടത്, വലിയ കാർ വാങ്ങണോ ചെറിയ കാർ വാങ്ങണോ എന്ന് അവനല്ലയോ തീരുമാനിക്കുന്നത് എന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. അപ്പോഴേ ആള് സ്ഥലം കാലിയാക്കി.
1: അങ്ങനെ പറഞ്ഞത് അവൻ ഇഷ്ടപ്പെട്ട് കാണത്തില്ല കേട്ടോ.
0: പിന്നെ അവൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ നമ്മുടെ ചായക്കലത്തിലെ വെള്ളം തിളക്കത്തില്ലയോ?
1: അവന്റെ ഒരു അമ്മാവിനും ഉണ്ടായിരുന്നു ഇതുപോലെ കുഞ്ഞുകിട്ടൻ. അങ്ങേര് ഇതേ സ്വഭാവ, ആരെ കുറിച്ചും കുശുമ്പും കുന്നായ്മയും നടന്നു പറയുമായിരുന്നു.
0: അയ്യോ, അത് പലരും പറഞ്ഞ് ഞാനും കേട്ടിട്ടുണ്ട്. ഏത് ഉദ്യോഗസ്ഥന്മാരെ കണ്ടാലും മാസം എത്ര രൂപ ശമ്പളം കിട്ടും എന്നങ്ങ് ചോദിക്കുന്ന സ്വഭാവക്കാരനായിരുന്നു.
1: അശോകന് ചക്രവാണിയുടെ അസൂയ തോന്നാൻ വേറൊരു കാര്യം ഉണ്ടോ? അവര് രണ്ടുപേരും ഒരുമിച്ചല്ലയോ ഗൾഫിൽ ജോലി ചെയ്തത്?
0: അതെനിക്കറിയാം. ചക്രവാണിയും ആരംമര്യാദയ്ക്ക് അവിടെ ജോലി നോക്കി, അശോകനോ ഇട്ടേ ചിഞ്ഞു പോന്നു.
1: തനിക്ക് നേടാൻ കഴിയാത്തത് മറ്റൊരാള് നേടുമ്പോ ചിലരുടെ മനസ്സിൽ ചൊറിച്ചിൽ കയറും. അതിന് ചുണ്ടുപിളിച്ചിട്ട് കാര്യമില്ല.
0: അശോകൻ നടന്ന് ചൊറിയട്ടെ, മാന്യമായി ജീവിക്കുന്നവര് ജീവിക്കട്ടെ.
2: അമ്മാവാ, നമ്മുടെ മണ്ണയ്യത്തെ അനി ഇങ്ങോട്ടങ്ങണം വന്നായിരുന്നു.
1: എന്തിനാണ് അവനെ തിരക്കുന്നേ?
2: ഒന്നുമില്ല, ചോദിച്ചെന്നേ ഉള്ളു.
0: ഞങ്ങളും അവനെ കണ്ടിട്ട് രണ്ടു മൂന്ന് ദിവസമായി.
2: ഇനി അവൻ കുറച്ച് ദിവസത്തേക്ക് വെളിയിൽ ഇറങ്ങത്തില്ല കേട്ടോ.
0: എന്താടാ അവന് ചിക്കൻ പോസ് ഒന്ന് കടപ്പാന്നോ?
2: കൊള്ളാം.
1: എന്താടാ ഏതാണ്ട് കാര്യമുണ്ടല്ലോ.
2: അമ്മാവാ, അവനെ കമ്പനി ഇന്ന് പിരിച്ചു വിട്ടു.
1: അവനെയോ? എടാ, അവനെ ആയിരിക്കത്തില്ല, അനി എന്നു പേരുള്ള വേറെ ആരെങ്കിലും കമ്പനി കാണും.
2: അമ്മാവാ, അനിയെ തന്നെയാ പിരിച്ചു വിട്ടത്. ഞാനും ആദ്യം വിശ്വസിച്ചില്ല. അവസാനം കമ്പനി ജോലിയുള്ള സരള ചേച്ചിയോട് ഞാൻ ചോദിച്ചപ്പോഴാ കാര്യങ്ങളൊക്കെ അറിയിച്ചത്.
0: എന്താടാ കാര്യം?
2: സാമ്പത്തിക തിരിമറി നടത്തിയവൻ.
0: അവനോ?
2: വെട്ടിപ്പ് കണ്ടെത്തിയതേ മാനേജരാ.
1: മാനേജരെ കുറിച്ച് അവൻ പലപ്പോഴും പൊക്കി പൊക്കി ഇവിടെ വന്നിരുന്ന് സംസാരിക്കുമായിരുന്നല്ലോ.
2: അതെ, പൊക്കി പറയുകയും ചെയ്യും. മറ്റുള്ള ജീവനക്കാരെ കുറിച്ച് മോശമായ അഭിപ്രായം ചെന്ന് മാനേജറോട് പറയുകയും ചെയ്യും.
1: അത് ശരിയാ, കമ്പനി പോണ പലരും അക്കാര്യം ഇവിടെ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ട്.
0: എടാ, വലിയ തുക വല്ലതും ആണോ വെട്ടിച്ചത്?
2: തുകയുടെ കണക്കൊന്നും എനിക്കറിയത്തില്ല. ഡാമേജ് ആയ സാധനങ്ങൾ മാറ്റിവെച്ച ക്രമക്കേട് കണ്ടപ്പോഴാ പരിശോധന തുടങ്ങിയത്.
1: നല്ല സാധനങ്ങൾ അവൻ മറിച്ചു വിട്ട് കാണും, അതെല്ലാം ഡാമേജിന്റെ കണക്കിൽ കൊള്ളിച്ചും കാണും.
2: സരള ചേച്ചി അങ്ങനെയൊക്കെ തന്നെ പറയുന്നേ.
1: ഇവൻ ഒറ്റയ്ക്കാണോ അതോ വേറെ ജീവനക്കാരുടെ സപ്പോർട്ട് വല്ലതും ഉണ്ടായിരുന്നോ?
2: സെക്യൂരിറ്റിയുടെ കൈ ഉണ്ടെന്നാ പറയുന്നേ, പക്ഷെ അയാളെ പിരിച്ചു വിട്ടിട്ടില്ല.
0: കമ്പനിയിലെ മറ്റ് ജീവനക്കാർക്കൊക്കെ സന്തോഷമായി കാണും, അവർക്ക് പാര വച്ചവനല്ലയോ ഈ പണി കിട്ടിയത്.
2: കമ്പനി വന്നു കഴിഞ്ഞാൽ ഒരു ജോലിയും ചെയ്യാതെ മാനേജറെ ചുറ്റിപ്പറ്റിയാ നടക്കുന്നത്.
1: എന്നിട്ട് സ്ഥാപനത്തെ ചൂഷണം ചെയ്യുകയും ചെയ്യും. ഇവൻ വളരെ ആർപ്പാടമായിട്ടാ ജീവിക്കുന്നത് കേട്ടോ.
0: അല്ലേ, കമ്പനിയിൽ നിന്ന് വെട്ടിച്ച കാശുള്ളപ്പോ പിന്നെ ആർപ്പാടം കുറയ്ക്കുന്നത് എന്തിനാ?
1: അതുകൊണ്ട് എന്താ, പുറത്തേക്ക് ഇറങ്ങാ, വീട്ടിൽ തന്നെ ഇരിക്കാവല്ലോ.
0: പരവഞ്ചന വിദ്യയാക്കുന്നോർ ഇരട്ടിൽ തപ്പി കാലം കഴിക്കും.

0: നിങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: ഈ ബില്ലൊന്ന് നോക്കിയേ,
2: എന്തു അടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വില കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വില കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
3: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

തീർച്ചയായില്ല ജനം മൂർച്ചായെന്നും മറ്റും ആന വരുന്നതിനാളുകൾ ഓടിയിട്ട്. ഇത് എന്തൊരു തൊന്തരമാണിത് കേളി. തീർച്ചയായില്ല ജനം മൂർച്ചായെന്നും മറ്റും ആന വരുന്നതിനാളുകൾ ഓടിയിട്ട്. ഇത് എന്തൊരു തൊന്തരമാണിത് കേളി. അരക്കാരൂഫമാറാൻ കൊർക്കായി ബൂറാഹിം പോയി വരുമ്പം പീഡിയ കണ്ടില്ല. പിന്നെയും പിന്നെയും സംശയിച്ച് അല്ലാകാത്തോ നബി ഉള്ള എന്നും മറ്റും കൊറക്കട സങ്കടം പറഞ്ഞാൽ തീരൂല. തീർച്ചയായില്ല ജന്മം മൂർച്ച എന്നും മറ്റും മാന വരുന്നതിനാളുകൾ ഓടിയിട്ട്. അല്ലാ മുഞ്ചോ മാരി തോബ നമ്മളെ തിക്കന നോക്ക്, നമ്മളെ തിക്കന നോക്ക്. തിക്കല ബേസ ആന വരുന്നത് കണ്ടില്ലേ ബെല്ലി മുറിഞ്ഞി. ഇത് എന്തൊരു തൊന്തരമാണിത് കേളി. അരക്കാരൂഫമാറാൻ കൊർക്കായി ബൂറാഹിം പോയി വരുമ്പം പീഡിയ കണ്ടില്ല. പിന്നെയും പിന്നെയും സംശയിച്ച് അല്ലാകാത്തോ നബി ഉല്ലാ എന്നും മറ്റും കൊർക്കട സങ്കടം പറഞ്ഞാൽ തീരും.

0: മാനന്തവാടി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ KG വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
3: എവിടെ?
2: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
4: സമ്മറിനി മാമ്പഴത്തിന്റെ മാധുര്യം. 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 ഒൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മാൾ, കൊട്ടിയം.
5: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകൾ ഏറ്റവും കൂടുതൽ എ പ്ലസുകൾ നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ എ വി എച്ച് എസ് ജംഗ്ഷനിലും ഏറ്റവും മികച്ച അധ്യാപകർ ഏറ്റവും മികച്ച ക്ലാസുകൾ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.

0: മേലൊരു മഷിത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: ഓ രക്ഷാവാലാ.

0: ഒരു മഷിത്തണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് റേഡിയോ 91.2.
1: കണ്ണിനകത്തൊരു ഞെക്ക് വിളക്കുണ്ട്.

എന്തുട്ടാ നിങ്ങൾ മേക്കട്ടാകരണ എന്ന് പറഞ്ഞ്, എന്തുട്ടാ നിങ്ങൾ മേക്കട്ടാകരണ എന്ന് പറഞ്ഞ്, പണ്ടാരടങ്ങട്ടെ പണ്ടാരടങ്ങട്ടെ.

0: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
4: എവിടെ?
3: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
5: സമ്മറിനി മാമ്പഴത്തിന്റെ മാധുര്യം. 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 ഒൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മാൾ, കൊട്ടിയം.
6: You're listening to Enter Radio 91.2.

പന്ത്രണ്ടപ്പം ചുട്ടോടി എനിക്കൊരെണ്ണം തന്നോടി ഞാൻ ചുടുംബം മിന്നാടി ഉച്ചക്കെട്ടി പാറോടി പന്ത്രണ്ടപ്പം ചുട്ടോടി എനിക്കൊരെണ്ണം തന്നോടി ഞാൻ ചുടുംബം മിന്നാടി.

0: കൊച്ചിരയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
1: Radio 91.2.

0: കാറ്റൂൺ പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
2: ആണോ? ഞാൻ പറയട്ടെ.
3: ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സിൽക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടുസാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
4: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി 8 റേഡിയോ 91.2.

0: മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ കെ ജി വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
5: ഇഷ്ടംപോലെ പാട്ടുകളുമായി നിങ്ങളുടെ കാതോരത്ത് റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൺസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
1: എവിടെ?
0: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
2: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം 30-ലധികം ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1 to 10 only at Lulu Daily Dreams Mall Kottayam.
3: +1 +2 അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ A+കളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: You're listening to Enter Radio 91.2.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: സംഗീതം മനസ്സിനെ തുടർന്നൊരു മായാജാലമാണ്. ഓർമ്മകളെയും വികാരങ്ങളെയും കൂട്ടിക്കൊണ്ടുവരുന്ന മനോഹരമായ ഗാനങ്ങൾക്കൊപ്പം ഇന്നത്തെ ഗാനമഞ്ജരിയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം. അതെ, ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരിയോടൊപ്പം ഇന്ന് കൂടെയുള്ളത് ആർജെ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളും ഡെഡിക്കേഷൻസും ഒക്കെ പറയാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544 7001. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ.

യെസ്, അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം പറയുകയാണ്. നല്ല രണ്ട് പാട്ടുകളാക്കിയിട്ട് നമ്മൾ തിരികെ വന്നിരിക്കുകയാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പം നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിധി, ഞാൻ കൊല്ലത്ത് നിന്നും വിനുവാണ്. എനിക്ക് വീർ സർ എന്ന ഹിന്ദി മൂവിയിലെ തേരെ ലിയ എന്ന പാട്ട് വെച്ചുതരുമെന്നാണ് വിനുചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം. അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൂടെ ഉണ്ട്. വീണ പാടും ഈണമായി ഈ പാട്ടൊന്ന് വെച്ചു തരണേ എന്ന് സുനിൽ പള്ളിമൺ ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: നമ്മൾ അങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിരിയിലേക്ക്. ഇതേപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് നമ്പർ പറഞ്ഞു തരാൻ വന്നോളൂ കേട്ടോ. ഹലോ
1: ഹലോ,
0: നമസ്കാരം. ഇതാരാണ് സംസാരിക്കുന്നത്? അൽത്താഫ്. എവിടുന്നാ വിളിക്കുന്നേ? തേവലക്കര. അൽത്താഫ്, നിന്ന് ഏത് പാട്ടാ ഗാനമഞ്ചിരിയിൽ കേൾക്കാൻ ആഗ്രഹം? ഹിന്ദി സോങ് വേണം അല്ലേ? ഡെഡിക്കേഷൻ അനിയത്തിക്ക്. അനിയത്തിയുടെ പേരെന്താണ്? ഫാത്തിമ. കുട്ടിക്ക് വേണ്ടി നമുക്ക് തേരി മേരി എന്ന പാട്ട് കേൾക്കാം കേട്ടോ.
1: ഓക്കെ.
0: ഇതോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് കൂടെ ഉണ്ട്. ഹായ് നിതിൻ, ചാത്തന്നൂരിൽ നിന്നും ഞാൻ രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് ഇഷ്ടദാനം എന്ന പടത്തിൽ ദാസേട്ടൻ പാടി മനോഹരമാക്കിയ കേട്ടു താരാട്ടിന്റെ താളം എന്ന പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനോടൊപ്പം ആ പാട്ടും കേൾക്കാം.
2: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
3: എവിടെ?
2: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
4: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം 30-ലധികം ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് മെയ് 1 മുതൽ 10 വരെ ഒൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയം.

0: ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
4: ആണോ? ഞാൻ പറയട്ടെ.
5: ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളിയസ് എക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
6: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
8: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: യെസ് അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഗാനമഞ്ജരിയിലേക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ.
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇതാരാണ് വിളിക്കുന്നത്?
1: സതീഷ്.
0: സതീഷ് ചേട്ടാ പറഞ്ഞോളൂ, ഇന്ന് ഏത് പാട്ടാണ് ചേട്ടന് കേൾക്കാൻ താല്പര്യം?
1: ദേവരാഗം സിനിമയിലെ പാട്ട്.
0: ഓക്കെ ചേട്ടാ, ആ പാട്ട് വെച്ചേരാലോ.
1: ഓക്കെ താങ്ക്സ്.
0: ഇത് ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേഷൻ?
1: ഡെഡിക്കേഷൻ
0: വേണ്ടി ഡെഡിക്കേറ്റ്
1: ചെയ്തിരിക്കണല്ലേ.
0: അപ്പൊ ആ പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. ഇത് അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ഗുഡ് ഈവനിങ്. ഞാൻ മണപ്പള്ളിയിൽ നിന്നും വിനുഷയാണ്. എനിക്ക് ബാല്യകാല സഖി എന്ന സിനിമയിലെ താമരപ്പൂ കാമനത്തിലെ എന്ന പാട്ട് ഒന്ന് പ്ലേ തരണേ എന്ന് ചോദിച്ചിരിക്കുകയാണ്. പ്ലീസ് പ്ലീസ് എന്ന് ചോദിച്ചിരിക്കുന്നത് എന്റെ ഹസ്ബൻഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഹസ്ബൻഡിന് വേണ്ടി ഈ പാട്ട് കേൾക്കാം.

0: മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: അങ്ങനെ നമ്മൾ വീണ്ടും തിരികെ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഗാനമഞ്ജരിയോടൊപ്പം ഇന്ന് കൂടെയുള്ളത് ആർജൻ നിധിരാണ്. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ, ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് വിളിക്കണ നമ്പർ ഇതാണ്, 9544700092. വേഗം തന്നെ വിളിച്ചോളൂ, നമുക്കൊരു കോൾ വരുന്നുണ്ട്. നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ഹലോ ഹലോ
2: ഹലോ ഹലോ,
1: നമസ്കാരം വിജയൻ ചേട്ടാ, എങ്ങനുണ്ട്? സുഖമായിട്ട് പോകുന്നോ? ചായ കുടിച്ചോ?
2: കഴിഞ്ഞ് ചായ കുടിച്ചിട്ട് കടയിലോട്ട് വന്ന് പാട്ട് കേൾക്കുക.
1: റേഡിയോ കേട്ടോണ്ടിരിക്കുകയാണല്ലേ. ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
2: എനിക്ക് പറയാതെ അറിയാതെ എന്നുള്ള
1: പാട്ട്. പറയാതെ അറിയാതെ നീ പോയതല്ലേ, ആ പാട്ടാണോ?
2: പറയാതെ അറിയാതെ
1: അതന്നെ. ഓക്കെ, അപ്പോൾ ആ ചേട്ടന് വേണ്ടി ആ പാട്ടിന്ന് വെച്ചുതരാം കേട്ടോ. ഡെഡിക്കേഷൻ ആർക്കാണ്? പറഞ്ഞോളൂ. വേ
2: രണ്ടു പേരുണ്ട് ഇവിടെ കടയില്.
1: പറഞ്ഞോളൂ, പേര് പറയാം.
2: പറയാം.
1: ബാബു ചേട്ടനും വേണ്ടി നമുക്ക് ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം
2: കേട്ടോ.
1: ഓക്കെ. ഇത് അതിനോടൊപ്പം നമുക്കൊരു മെസ്സേജും കൂടിയുണ്ട്. ഹായ് ഗാനമഞ്ജരി, ഗുഡ് ഈവനിങ്, ഐ ആം സ്മിത സന്തോഷ് ഫ്രം ബവ്വാക്കോ. പ്ലീസ് പ്ലേ ദി സോങ് പ്രണയമണി തൂവൽ പുഴിയും പവിഴമഴ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
1: എവിടെ?
0: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
2: സമ്മർണിനി മാമ്പഴത്തിന്റെ മാധുര്യം 30 ൽ അധികം ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1 മുതൽ 10 വരെ only at Lulu Daily Dreams Mall Kottayam.
3: +1 +2 അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകൾ ഏറ്റവും കൂടുതൽ A+ നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും ഏറ്റവും മികച്ച അധ്യാപകർ ഏറ്റവും മികച്ച ക്ലാസുകൾ.
4: അങ്ങനെ നമ്മൾ നല്ല നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളാക്കിയിട്ട് വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക്. ഗാനമഞ്ചരിയിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 954-7000-992. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്? അൽഫിയ. എവിടെ നിന്നാണ് വിളിക്കുന്നത്? തഴവയിൽ നിന്ന്. അൽഫിയക്ക് ഏത് പാട്ടാണ് വേണ്ടത്? ഡെഡിക്കേഷൻ വല്ലതും ഉണ്ടോ? കുഞ്ഞാക്കി ഉണ്ട്. കുഞ്ഞാടെ പേരെന്താണ്? ബുഷറ. അപ്പോൾ കുഞ്ഞാക്കി വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ഞാൻ പുതിയകാവിൽ നിന്നും മനുവാണ്. എനിക്ക് സർവം മായ മൂവിയിലെ മായാജാലമേ എന്ന പാട്ട് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അപ്പോൾ ആ പാട്ടും ഇതിനോടൊപ്പം കേൾക്കാം.

0: വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിരിയിലേക്ക്. ഗാനമഞ്ചിരിയിൽ നിന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് അർജുൻ ഇതിനാണ്. അപ്പോൾ നിങ്ങളുടെ ഡെഡിക്കേഷൻസും പാട്ടുകളും ഒക്കെ വിളിച്ച് പറഞ്ഞോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? മനസ്സിലായി കൊച്ചുപടി ചേട്ടാ. എങ്ങനെ പോകുന്നു എങ്ങനെ പോകുന്നു ജീവിതം പറയൂ. മോശമാണല്ലേ.
1: എല്ലാരും മന്ത്രിമാരാണ്
0: എവിടാണ് ലോട്ടറി കച്ചവടം ചെയ്യാനായിട്ടിരിക്കുന്നത്?
1: മെമ്മറീസിന്റെ
0: മുമ്പിൽ അല്ലേ?
1: ഞാൻ ബന്ധുണ്ടാവണുണ്ട്.
0: ആണല്ലേ. പാട്ടാണ് യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്. നല്ല പാട്ടാ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടാ
1: കേട്ടോ.
0: തൊട്ട് തൊട്ട് ഞാനിരുന്നു ആ പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ.
1: അച്ഛനില്ല, അച്ഛന് പരിക്കേറ്റുണ്ട്.
0: ആണല്ലേ, അച്ഛനും ലച്ചു. ആരാണ് അച്ഛൻ ലച്ചു?
1: എന്റെ കൊച്ചുമക്കൾ അച്ഛനും ലച്ചുവിനും.
0: അപ്പൊ പൊടിയേട്ടന്റെ കൊച്ചുമക്കളായ അച്ഛനും ലച്ചുവിനും വേണ്ടി നമ്മൾ വട്ടയിലെ പന്തലിട്ട് എന്ന പാട്ട് വെച്ച്. ഓക്കെ ശരി. ഇതാ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. കൊല്ലത്തുനിന്നും ബാബുരാജൻ ചേട്ടനാണ്. ധനം എന്ന സിനിമയിലെ നീ വിട പറയുമ്പോൾ എന്ന പാട്ടാണ് യേശുദാസ് പാടി. മനോഹരമാക്കിയൊരു പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അന്തരിച്ച ചലച്ചിത്ര നടൻ സന്തോഷ് നായർക്ക് സന്തോഷ് ചേട്ടനെ ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുകയാണ് ബാബുരാജൻ ചേട്ടൻ. അപ്പോൾ എന്റെ പേര് വെറൈറ്റിയാണെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അഭിനന്ദനങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ഈ ബില്ലൊന്ന് നോക്കിയേ.
6: എന്തുവടി ഇത്?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
6: എല്ലാത്തിനും വിലക്കുറവാണ്.
5: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
6: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
5: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിൽ നിന്ന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
4: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
7: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
8: പിന്നെ തീർച്ചയായും വാങ്ങണം.
7: എവിടെ നിന്ന് വാങ്ങാനാ?
8: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
7: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
8: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
9: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
10: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളിയ സെക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലൻ കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
11: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
12: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമാണ്.

0: അങ്ങനെ നമ്മൾ വീണ്ടും ഇവിടെ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. ഗാനമഞ്ജരിയിലേക്ക് വേഗം തന്നെ വിളിച്ചോളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട്. വിളിക്കേണ്ട നമ്പർ 9 5 4 7 0 0 9 2. വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഇത് ആരാണ് വിളിക്കുന്നത്? ലതിക ചേച്ചി, പറഞ്ഞോളൂ, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ ഗാനമഞ്ജരിയില്? കലാഭവമണിയുടെ ഏത് പാട്ടാ വേണ്ടേ? കണ്ണിമാങ്ങ പ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ ആ പാട്ട്.
1: അതെ,
0: ആ പാട്ടാണ് വേണ്ടത്. പിന്നെ ചായ കുടിച്ചോ?
1: ചായ കുടിച്ചില്ല, ഇടത്തേ ഉള്ളില്ലേ.
0: ഇനി ഇടത്തേ ഉള്ളല്ലേ. ഓക്കെ, അപ്പോൾ ചായ ഇട്ടുകൊണ്ട് ഈ പാട്ട് കേൾക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ ശരി. ഇതാ അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം. ഹായ് ഗാനമഞ്ജരി, ഹായ് നിതിൻ, ഞാൻ മൈനാപ്പിളിൽ നിന്ന് മനീഷയാണ്. എനിക്ക് ഡോക്ടർ ലവ് എന്ന സിനിമയിലെ ഓർമ്മകൾ വേരോട് വന്ന പാട്ടാണ് വേണ്ടുന്നത്. നമുക്ക് ആ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം മനീഷയ്ക്ക് വേണ്ടി.

0: CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെ ജി റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്രതരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
3: എവിടെ?
2: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
4: സമ്മറിനിനി മാമ്പഴത്തിന്റെ മാധുര്യം. 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 വരെ. ഒൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മാൾ, കൊട്ടിയം.
5: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111-82-8081.
6: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: എന്താ ചൂട്! ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
9: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC ₹99,990 മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ ₹5,000 വരെ ക്യാഷ് ബാക്കും, 5 ഫുൾ വാറണ്ടിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
8: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
10: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: യെസ് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് ഇവിടെ എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചേരിയിലേക്ക്. വേഗം തന്നെ വിളിച്ചോളൂ, വിളിക്കണ നമ്പർ ഇതാണ്, 954-7009-9. വേഗം തന്നെ വിളിച്ചോളൂ, ഇഷ്ടപ്പെട്ട പാട്ടുകളും നിങ്ങളുടെ ഡെഡിക്കേഷൻസും ഒക്കെ പറയാം, ബർത്ത്ഡേ വിഷസും പറയാം. അപ്പോൾ വേഗം തന്നെ വിളിച്ചോളൂ, നമ്പർ ഒന്നുകൂടെ പറയുകയാണ്, 954-7009-9. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം, ഇത് ആരാണ് വിളിക്കുന്നത്? രമ ചേച്ചി.
1: എന്തോ
0: പറഞ്ഞോളൂ, ഇന്ന് ഏത് പാട്ടാണ് വേണ്ടുന്നത്?
1: എന്റെ മോടെ ബർത്ത്ഡേ ആണ് നാളെ, അവക്കൊരു പാട്ട് വേണം, ഞാൻ അവളെ കൊണ്ട് പറയിപ്പിക്കാം.
0: ഹലോ
2: ഹലോ,
0: പറയൂ മോളെ. മോടെ പേരെന്താ?
2: ആരാധ്യ
0: അർജുൻ. ആരാധ്യ എത്രല പഠിക്കുന്നെ? പഠിക്കുകയാണോ? എത്രല
2: പഠിക്കുന്നേഷന്
0: പോവാണോ? എത്ര ആണല്ലേ, എത്രാമത്തെ ബർത്ത്ഡേ ആയത് ആഘോഷിക്കാൻ പോന്ന മോള്? അഞ്ചാമത്തെ. അപ്പോൾ മോക്ക് എല്ലാവിധ ഹാപ്പി ബർത്ത്ഡേ നേരിയാണ് കേട്ടോ. ഓക്കെ, ഏത് പാട്ടാ മോക്ക് വേണ്ടേ? കളവാണിയോ? കളവാണി, ആ പാട്ടൊന്ന് പാടിയേ. ആ പാട്ടല്ലേ, ശരിക്കല്ലേ പെണ്ണെ കളവാണി, ആ പാട്ട്. ആ ആ പാട്ട് വെച്ചരാം കേട്ടോ. അപ്പോ ഒന്നും കൂടെ ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ പറയാണ് കേട്ടോ. ടാറ്റാ. ഓക്കെ, ഇതാ അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്. ഹായ് നിതിൻ, ഞാൻ പുതിയകാവിൽ നിന്ന് അമൽ രാജാണ്. എനിക്ക് പുതു അർത്ഥങ്ങൾ എന്ന മൂവിയിലെ ഗുരുവായൂരപ്പ എന്ന പാട്ട് വെച്ച് തരുമെന്നാണ് അമൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അമലിന് വേണ്ടി ഈ പാട്ടും കേൾക്കാം.

0: താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9496124815 9496161815.
1: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
2: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: Yes, welcome back to Radio 91.2 Rashmi Happy Home ഗാനമഞ്ചിലേക്ക്. ഇന്ന് കൂടെയുള്ളത് ആർജൻ ഇതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544740032. വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ, ഡെഡിക്കേഷൻസ് ഒക്കെ പറഞ്ഞോളൂ. അപ്പോൾ വേഗമാവട്ടെ. ഇതാ നമുക്കൊരു കോള് വരുന്നുണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം.
6: ഹലോ
5: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? ഇത് ഏത് പാട്ടാണ് വേണ്ടത്?
6: എനിക്ക്
5: ഏത് പാട്ടാണ് കലാഭമ്മയുടെ വേണ്ടത്?
6: കലാഭമ്മയുടെ നല്ല അടിച്ചു പൊളി. നാളെ വീട് മാറുക.
5: ആണോ? വീട് മാറുന്ന സന്തോഷത്തിലാണോ പാട്ട് ചോദിച്ചത്? ഓക്കെ, അടിച്ചു പൊളിച്ച് വീട് മാറൂ. ഈ പാട്ട്, അതെ അതെ. ആ എന്തോ
6: സുഖമായിട്ടിരിക്കുന്നു.
5: അവിടെ സുഖമല്ലേ?
6: അമ്മക്ക് പനിയായിരുന്നു മോനെ.
5: ആണല്ലേ, ഹോസ്പിറ്റലിൽ പോയോ?
6: മരുന്നൊക്കെ
5: റെസ്റ്റ് ഒക്കെ എടുക്കുക കേട്ടോ.
6: റെസ്റ്റ് എടുക്കണം.
5: പിന്നെ ഞാൻ വിചാരിച്ചു മോനല്ലേ ഇന്ന് എടുക്കുന്ന, എന്നിട്ട് ഞാൻ അന്ന് വിളിച്ചൊന്ന് നോക്കാതെ എത്തി.
6: അത് എന്റെ ഗോപിക മോള് തന്നെ ഞാൻ വിളിച്ച ഉടനെ എടുക്കും. പിന്നെ
5: ഐശ്വര്യ,
6: ഐശ്വര്യ മോള് വിളിച്ച എടുക്കും. പിന്നെ മറ്റുള്ള പുള്ളിക്കുന്നില്ല.
5: ആണല്ലേ,
6: നീ മോൻ വിളിക്കാൻ ഞാൻ എടുക്കണേ. നമ്മളിപ്പം
5: മനസ്സിലായല്ലേ? ഞാൻ ഉറപ്പായിട്ട് എടുക്കും. ഞങ്ങളെ വിളിക്കട്ടോ.
6: ഇപ്പൊ ഞങ്ങൾ ഇനി പോകുന്നത്
5: ആലിക്കടയിലോട്ടല്ലേ? ഓക്കെ, അപ്പൊ ഈ പാട്ട് കേക്കു കേട്ടോ.
6: എനിക്ക് കലാഭമ്മയുടെ നല്ല അടിപൊളി ഒരു പാട്ട് വേണം.
5: അടിപൊളി ഒരു പാട്ട് ഇപ്പൊ തന്നെ
6: വന്നിരിക്കും.
5: ഇതാ നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ ചേട്ടാ, എൻ്റെ പേര് അശ്വിൻ. ഞാനൊരു പെൺകുട്ടിയെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചു, ഇപ്പോഴും സ്നേഹിക്കുന്നു. പക്ഷേ എൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് അവൾക്ക് വേണ്ടി ഞാൻ സമയം കണ്ടെത്തുന്നില്ല എന്ന കാരണത്തിൽ അവൾ എന്നെ ഒഴിവാക്കുകയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ ഫാമിലിയെ ചേർത്ത് പിടിക്കണോ അതോ അവൾക്ക് വേണ്ടി സമയം കണ്ടെത്തണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ അവൾ മറ്റൊരു റിലേഷനിലാണെന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് എൻ്റെ ഫാമിലിയാണ് വലുത്, എന്നിരുന്നാലും എവിടെ ഒരു നേരില്ലെന്നാണ് അശ്വിൻ പറഞ്ഞിരിക്കുന്നത്. അശ്വിനെ

0: അപകടത്തിൽപ്പെടാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ഞാൻ ആ ഫ്ലൈറ്റിൽ കയറൂ.
1: ഐശ്വര്യ നീ കയറൂ.
0: ഇല്ല, കാരണം നമുക്ക് വരുന്ന നമ്മുടെ ജീവനാണ്. നമ്മൾ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് കരുതി നമ്മൾ ആ ഫ്ലൈറ്റിൽ കയറേണ്ട ആവശ്യമില്ല. അതേപോലെയാണ് നീ ഒരുപാട് സ്നേഹിക്കുന്നതെന്ന് കരുതി നീ അതിലിങ്ങനെ സ്റ്റിക്കിനായി നിൽക്കേണ്ട ഒരു ആവശ്യമില്ല. നിന്നെ സ്നേഹിക്കുന്ന ഒരാളാണെങ്കിൽ നിന്റെ ഇഷ്ടങ്ങൾ മനസ്സിലാക്കി, നിന്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി നിന്റെ കൂടെ നിൽക്കും. നിന്നെ വളർത്തി വലുതാക്കി നിന്റെ അച്ഛനും അമ്മയാണ്. അപ്പോൾ നീ ആലോചിച്ച്, നന്നായിട്ട് ആലോചിച്ച് ഒരു തീരുമാനമൊക്കെ എടുക്കുക. ഇപ്പോൾ നമുക്കൊരു പാട്ട് കേട്ട് വരാം.

യെസ്, കമ്മിങ് ബാക്ക് ടു എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി. അങ്ങനെ കുറേ സമയങ്ങൾ പിന്നിട്ട് ഇപ്പോൾ സമയം കഴിഞ്ഞിരിക്കുകയാണ്, നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ടിവികെ അധ്യക്ഷൻ വിജയിയെ ലോക്ഭവനിലേക്ക് ക്ഷണിച്ചു. രാജ്യത്തെ 10 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ച് സമഗ്ര നയ റിപ്പോർട്ട് പുറത്തിറക്കി നിതി ആയോഗ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. കര, നാവിക, വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതായി ഇന്ത്യൻ സായുധസേന. ഓപ്പറേഷൻ സിന്ദൂറിന്റെ 1-ാം വാർഷികത്തോടനുബന്ധിച്ച് ജയ്പൂരിൽ നടന്ന സംയുക്ത കമാൻഡർമാരുടെ സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു സേനാ തലവന്മാർ. തീവ്രവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടം പൂർണ്ണ ദൃഢനിശ്ചയത്തോടെ തുടരുന്നുവെന്ന് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായ് പറഞ്ഞു. ആത്മനിർഭർ ഭാരത് എന്ന ദർശനം ഇനി വെറും മുദ്രാവാക്യമല്ലെന്ന് ഓപ്പറേഷൻ സിന്ദൂർ തെളിയിച്ചതായി അദ്ദേഹം പറഞ്ഞു.
1: Operation Sindoor saw India very consciously and coherently go beyond its erstwhile approaches and methods and target terror across the line of control and our international boundary with Pakistan with precision, proportionality and a clarity of purpose. It was a statement of resolve, responsibility and strategic restraint by a nation. From the outset, the government gave us 2 clear directions, clear politico-military objectives and the operational flexibility to achieve these.
0: ബംഗ്ലാദേശുമായി 2860 പൌരത്വ പരിശോധനാ കേസുകളാണ് തീർപ്പാകാതെ കിടക്കുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. ന്യൂഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിയമവിരുദ്ധമായി താമസിക്കുന്ന വിദേശ പൌരന്മാരെ രാജ്യത്തിന്റെ നിയമങ്ങളും നിലവിലുള്ള ഉഭയകക്ഷി സംവിധാനങ്ങളും അനുസരിച്ച് തിരികെ അയക്കേണ്ടതുണ്ടെന്നും ശ്രീ രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിന് മുന്നോടിയായുള്ള കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ചേർന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: സംസ്ഥാനത്തെ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഇനി ഡൽഹിയിൽ നിന്ന് കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വം പ്രഖ്യാപിക്കും. നിയമസഭാ കക്ഷി നേതാവിനെ നിശ്ചയിക്കാൻ AICC പ്രസിഡന്റിനെ ചുമതലപ്പെടുത്തുന്ന പ്രമേയം ഇന്ന് ചേർന്ന കോൺഗ്രസ് നിയമസഭാ കക്ഷി യോഗം അംഗീകരിച്ചതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് അറിയിച്ചു. ഇന്നലെ ന്യൂഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തിയ കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകരുടെ സാന്നിധ്യത്തിലായിരുന്നു ഇന്ന് രാവിലെ യോഗം ചേർന്നത്. ഈ ആഴ്ച അവസാനത്തോടെയാകും പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച തീരുമാനം ഉണ്ടാകുക എന്നാണ് നിലവിലെ സ്ഥിതിഗതികൾ സൂചിപ്പിക്കുന്നത്.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ ജനവിധിയെ ആദരവോടെ സ്വീകരിക്കുന്നതായും തെരഞ്ഞെടുപ്പിൽ വിജയം നേടിയ UDFനെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതായും മുൻ മുഖ്യമന്ത്രിയും CPIM പൊളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ. കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്ന ഏത് നല്ല നടപടിയെയും പിന്തുണയ്ക്കുമെന്നും ജനവിരുദ്ധമായ തീരുമാനങ്ങൾക്കെതിരെ പ്രതികരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കുകയാണ് LDFന്റെ ലക്ഷ്യമെന്നും ശ്രീ പിണറായി വിജയൻ വ്യക്തമാക്കി. പശ്ചിമബംഗാളിലെ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. തമിഴ്നാട്ടിൽ പുതിയ സർക്കാർ രൂപീകരണത്തിലെ രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ തുടരുന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നടനും TVK അധ്യക്ഷനുമായ വിജയെ ലോക്ഭവനിലേക്ക് ക്ഷണിച്ചു. സർക്കാർ രൂപീകരണത്തിന് ആവശ്യമായ ഭൂരിപക്ഷത്തെക്കുറിച്ച് ഗവർണർ വിശദീകരിച്ചതായി ലോക്ഭവൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. നിയമസഭയിൽ ആവശ്യമായ ഭൂരിപക്ഷം സംബന്ധിച്ച് ഇതുവരെ സ്ഥിരീകരണമുണ്ടായിട്ടില്ലെന്നും ലോക്ഭവൻ വ്യക്തമാക്കി. രാജ്യത്തെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള നയ റിപ്പോർട്ട് നിതി ആയോഗ് പുറത്തിറക്കി. സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ചുള്ള 10 വർഷത്തെ സമഗ്രമായ വിശകലനമാണ് ഈ റിപ്പോർട്ട്. പ്രവേശനം, അടിസ്ഥാന സൌകര്യങ്ങൾ, സമത്വം, പഠനഫലങ്ങൾ തുടങ്ങിയ പ്രധാന ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള പഠനമാണ് റിപ്പോർട്ടിലുള്ളത്. സ്കൂൾ ഘടന പുനഃസംഘടിപ്പിക്കുക, സ്കൂൾ അടിസ്ഥാന സൌകര്യങ്ങൾ ശക്തിപ്പെടുത്തുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിച്ചു. അച്ചടക്കവും ഉത്തരവാദിത്തവും ദേശസ്നേഹവുമുള്ള യുവാക്കളെ രൂപപ്പെടുത്തുന്നതിൽ സൈനിക സ്കൂളുകൾ നിർണായക പങ്കുവഹിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. രാജ്യത്തുടനീളമുള്ള 33 സൈനിക സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും ജോയിന്റ് സെക്രട്ടറി, ഓണററി സെക്രട്ടറി, ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 11 വനിതാ ജനപ്രതിനിധികൾക്കുള്ള ആദര സൂചകമായി സപ്ലൈകോ വിമൻസ് 11 പരിപാടി. ഈ മാസം 11 മുതൽ 11 ദിവസത്തേക്ക് 11 തെരഞ്ഞെടുത്ത ശബരി ഉൽപ്പന്നങ്ങൾ 11% വിലക്കുറവിൽ വനിതാ ഉപഭോക്താക്കൾക്ക് സപ്ലൈകോ ലഭ്യമാക്കുന്നു. വനിതാ നേതൃത്വത്തെ ആദരിക്കുന്നതോടൊപ്പം സ്ത്രീകൾ വീടുകളിലും സമൂഹത്തിലും വഹിക്കുന്ന നിർണായക പങ്കിനെയും ഉയർത്തിക്കാട്ടുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കണ്ണൂർ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ഇടുക്കിയിൽ പൂപ്പാറ ടൌണിൽ സർക്കാർ സ്ഥലം കയ്യേറി പന്നിയാർ പുഴയുടെ ഒഴുക്കിന് തടസ്സം സൃഷ്ടിച്ച് നിർമ്മിച്ച അനധികൃത കെട്ടിടങ്ങൾ ജില്ലാ ഭരണകൂടം പൊളിച്ചു നീക്കി. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു നടപടി. അനധികൃതമായി നിർമ്മിച്ച 88 കെട്ടിടങ്ങളാണ് ദുരന്ത നിവാരണ നിയമപ്രകാരം പൊളിച്ചു നീക്കിയത്. ഇടുക്കിയിലെ മതികെട്ടാൻചോല ദേശീയോദ്യാനം ട്രക്കിംഗ് സൌകര്യങ്ങളുമായി സഞ്ചാരികളെ കാത്തിരിക്കുന്നു. വന്യതയുടെ വശ്യസൌന്ദര്യവും വൈവിധ്യമാർന്ന സസ്യസമ്പത്തും ആസ്വദിക്കാൻ വനംവകുപ്പിന്റെ നേതൃത്വത്തിലാണ് വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. സാഹസിക സഞ്ചാരികൾക്കായി ട്രക്കിംഗിനൊപ്പം താമസ സൌകര്യങ്ങളും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: ഉടുമ്പൻചോല താലൂക്കിലെ പൂപ്പാറ വില്ലേജിൽ സ്ഥിതി ചെയ്യുന്ന മതികെട്ടാൻചോല ജൈവ വൈവിധ്യം കൊണ്ട് സഞ്ചാരികളുടെ പറദീസയാണ്. മൂന്നാർ ബോഡിമെട്ട് പാതയിലെ ചൂണ്ടലിൽ നിന്നാരംഭിക്കുന്ന 8 കിലോമീറ്റർ ട്രക്കിംഗാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. ആനയിറങ്കൽ ഡാമിന്റെയും ചിന്നക്കനാൽ മേഖലയുടെയും മനോഹരമായ കാഴ്ചകൾ ഈ വനയാത്രയിൽ ആസ്വദിക്കാനാകും. നിത്യഹരിത വനങ്ങളും പുൽമേടുകളും നിറഞ്ഞ ഈ വനമേഖലയിൽ അപൂർവ സസ്യസമ്പത്തും കടുവ ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ സാന്നിധ്യവുമുണ്ട്. 2008 ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട ഈ പ്രദേശം ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒന്നുകൂടിയാണ്.
0: ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഉപതെരഞ്ഞെടുപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ട് 1,400 കോടി രൂപയുടെ അനധികൃത വസ്തുക്കൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിടിച്ചെടുത്തു. 2021 തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഈ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ പിടിച്ചെടുത്ത വസ്തുക്കളിൽ 40% വർധനയുണ്ടായി. വ്യോമയാന മേഖലയിൽ ആഗോളതലത്തിൽ അനുഭവപ്പെടുന്ന പ്രതിസന്ധികൾക്കിടയിലും തുടർച്ചയായ 4 സാമ്പത്തിക വർഷത്തിലും 1 കോടിയിലധികം യാത്രക്കാർ എന്ന ശ്രദ്ധേയ നേട്ടം കൈവരിച്ച് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. 2025-26 സാമ്പത്തിക വർഷത്തിൽ ആകെ 1,14,42,583 യാത്രക്കാരാണ് സിയാൽ വഴി സഞ്ചരിച്ചത്. ഇതോടൊപ്പം 73,134 വിമാന സർവീസുകളും വിമാനത്താവളം കൈകാര്യം ചെയ്തു. രാജ്യത്തെ ഓഹരി വിപണികളിൽ ചാഞ്ചാട്ടം. സെൻസെക്സ് 114 പോയിന്റ് താഴ്ന്ന് 77,844 നിഫ്റ്റി 5 പോയിന്റ് നേട്ടത്തിൽ 24,336 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവിലയിൽ വർധന. ഗ്രാമിന് 14,025 രൂപ, പവന് 1,12,200 രൂപ. തലശ്ശേരി എരഞ്ഞോളി അരങ്ങേറ്റ് പറമ്പിലെ കെ രമേശൻ വധശ്രമക്കേസിൽ CPIM പ്രവർത്തകരായ 5 പേരെ വിചാരണ കോടതി വിവിധ വകുപ്പുകൾ പ്രകാരം 14 വർഷം തടവിനും 2,55,000 രൂപ വീതം പിഴയടയ്ക്കാനും വിധിച്ചു. കര നാവിക വ്യോമസേനകളുടെ അസാധാരണമായ ഏകോപനമാണ് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരായ ഓപ്പറേഷൻ സിന്ദൂരിന്റെ ലക്ഷ്യപൂർത്തീകരണത്തിന് സഹായകമായതെന്ന് ഇന്ത്യൻ സായുധസേന. സംസ്ഥാന നിയമസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേർന്നു. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ TVK അധ്യക്ഷൻ വിജയ്യെ ലോക്ഭവനിലേക്ക് ക്ഷണിച്ചു. രാജ്യത്തെ 10 വർഷത്തെ സ്കൂൾ വിദ്യാഭ്യാസ സംവിധാനത്തെക്കുറിച്ച് സമഗ്ര നയ റിപ്പോർട്ട് പുറത്തിറക്കി നിതി ആയോഗ്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.
1: आजा सजना तेरी याद सतावे टोली टोल बजावे हित खुशी देगा मैं।

0: നീ ഇതെന്തോ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നെ? മസാലയും പിടിച്ചിട്ടില്ല, വെന്തതുമില്ല.
1: അയ്യോ, ഞാനിത് നല്ലോണം വേവിച്ചതാണല്ലോ, അത് വെന്തില്ലേ?
0: നീ വല്ല നൂഡിൽസ് വല്ല ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്ന് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്റെ വയറും ചീത്തയാക്കും. ഒരു രുചിയില്ല, ഒരു മണവുമില്ല.
1: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരാനുണ്ടോ? എന്ന് ഓരോന്ന് ഇങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് എനിക്കും മടുത്തു.
0: ഇനിയിപ്പോ നീ സങ്കടപ്പെട്ടൊന്നും കാര്യമൊന്നുമില്ല. നീ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ.
1: റേഡിയോയോ? അതിപ്പോ എന്തിനാ?
0: എടി, ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് രുചിതാളം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നീ അത് കേട്ടിട്ട് അതേപോലെ ഒക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ഈ പരാതി ഉണ്ടാവത്തില്ല.
1: എന്നാ പിന്നെ ആ രുചിരഹസ്യം ഞാനും ഒന്ന് അറിയട്ടെ. ഇനി റേഡിയോ തന്നെ ശരണം.
0: രുചിതാളം എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ സ്വന്തം എന്റെ റേഡിയോ 91.2 ആദ്യ ഐശ്വര്യോടൊപ്പം.
2: എന്റെ റേഡിയോ 91.2.

0: ശുഭദിന ചിന്തകൾ.
1: ആ വാർത്ത കേട്ട് ഹൃദയം തകർന്നുപോയി. ആ വാർത്ത കേട്ടപ്പോൾ ഹൃദയത്തിനൊത്തിരി സന്തോഷം തോന്നി. ആ വാർത്ത എൻ്റെ ഹൃദയത്തെ പിടിച്ചുലച്ചു. ഇതൊക്കെ നമ്മളൊക്കെ പലപ്പോഴും പല സംഭാഷണങ്ങളിലും പറയാറുള്ളതാണ്. ഹൃദയം തകർന്നു, തളർന്നു എന്നൊക്കെ പറയാറുണ്ട്. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു വൈകാരികമായ പ്രതികരണം മാത്രമാണ്. ജീവിതത്തിലെ ഓരോ അനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ ഹൃദയം തളരുകയല്ല, ഹൃദയം വളരുകയാണ്. കാരണം ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ശരീരത്തിൽ ഒത്തിരി രാസപ്രക്രിയകളിലും ജൈവിക പ്രവർത്തനങ്ങളിലും മാറ്റമുണ്ടാകുന്നത്. വിശപ്പ് അനുഭവപ്പെടാതെ വരും, ക്ഷീണം തോന്നും, ചിലപ്പോൾ ഉറക്കമില്ലായ്മ വരും, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. ആ സംഭവിക്കുന്നതാകെ നമ്മുടെ ശരീരത്തിൻ്റെ ടോളറൻസ് ലെവൽ, അല്ലെങ്കിൽ സഹിക്കുവാനുള്ള കഴിവിൻ്റെ ആഴം നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ്. ആ പ്രതിസന്ധിയിൽ നിന്ന്, അല്ലെങ്കിൽ അത്തരം വികാരങ്ങളിൽ നിന്ന് അതിനുമേലേക്ക് നാം പറന്നുയർന്നാൽ, മഴമേഘങ്ങൾക്കു മേലെ കഴുകൻ പറന്നുയരുന്നത് പോലെ, നമുക്ക് ആ വികാരങ്ങൾക്കു മേലെ സ്വാഭാവികമായ ഒരു സമയക്രമത്തിനിടയിൽ പറന്നുയരാനായാൽ നമ്മുടെ ഹൃദയം തളരില്ല, ശരീരവും തളരില്ല. കൂടുതൽ കരുത്തോടെ ആ പ്രതിസന്ധിയിലൂടെ ലഭിച്ച ഊർജം, അതിൻ്റെ ശക്തിയും അതിൻ്റെ അനുഭവങ്ങളുമൊക്കെ ഉൾക്കരുത്താക്കി നമുക്ക് കൂടുതൽ വേഗത്തിൽ നമുക്ക് മുന്നേറാനാവും. അതുകൊണ്ട് തന്നെ ഹൃദയം ഓരോ അനുഭവങ്ങളും ഉണ്ടാകുമ്പോൾ തകരുകയല്ല, വളരുകയാണെന്നുള്ള ചിന്ത ഹൃദയത്തിൽ വേണം. അത് വേദനിപ്പിക്കുന്നതാവട്ടെ, കുറ്റപ്പെടുത്തുന്നതാകട്ടെ, ചിലപ്പോൾ അറിയാതെ ചെയ്തു പോകുന്ന അബദ്ധങ്ങളുടെ പേരിലാകട്ടെ, ഏതായാലും സ്വന്തം ചിതയ്ക്ക് വിറക് വെക്കാൻ ആരും ശ്രമിക്കാറില്ല, ആർക്കും കഴിയുകയുമില്ല. അതുപോലെ തളരുമ്പോഴും തകരുമ്പോഴും വീണ്ടും ആ ചിന്തകളിലേക്ക് കൂടുതൽ കൂടുതൽ എണ്ണ പകരാനല്ല, അതിനു മുകളിലേക്ക് വളരാനായിരിക്കണം നമ്മുടെ ഹൃദയം ആഗ്രഹിക്കേണ്ടത് എന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: നോക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പെണ്ണില് തിക്കി തിരക്കി നടക്കണ്ട,
1: നിക്കണ്ട, നോക്കണ്ട, താൻ എന്റെ പെണ്ണില് തിക്കി തിരക്കി നടക്കണ്ട, കൽക്കണ്ടം പൂശിയ കിന്നരമാക്കുമായി കൈക്കൂലി കാട്ടി അടുക്കണ്ട.
2: എന്റെ കരണല്ലേ,
0: പോടോ പോടോ.
3: മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൻസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
4: എവിടെ?
3: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
5: സമ്മറിനി മാമ്പഴത്തിന്റെ മാധുര്യം. 30 ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1-10 വരെ. ഓൺലി അറ്റ് ലുലു ഡെയിലി ഡ്രീംസ് മാൾ, കൊട്ടിയം.
6: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: ഈ ബില്ലൊന്ന് നോക്കിയേ,
8: എന്തുവടി ഇത്?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
8: എല്ലാത്തിനും വിലക്കുറവാണ്.
7: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
8: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
7: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
9: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
10: അകത്ത് കസിൻസും ആന്റിമാരൊക്കെ ചേർന്ന തെരഞ്ഞെടുപ്പിന്റെ ബഹള. വെഡിങ് സാരി തെരഞ്ഞെടുപ്പിന്റെ
11: ആണോ? ഞാൻ പറയട്ടെ. ഹലോ എല്ലാരും കേട്ടെ, നമ്മുടെ കല്യാണത്തിന് വെഡിങ് സാരി ജോളി സെക്സ് വിട്ടൊരു കളിയില്ല. ഏറ്റവും വലിയ ബ്രൈഡൽ കളക്ഷൻ, വെറൈറ്റി ഡിസൈൻസ്, കൂടുതൽ സെലക്ഷൻ, പിന്നെ പ്രൈസിന്റെ കാര്യത്തിലും സീനില്ല. കാഞ്ചീപുരം ബനാറസ് ഡിസൈൻറെ ഏറ്റവും കിഡിലും കളർ കോമ്പിനേഷൻസ്, പിന്നെ ഇന്ത്യയിലെ ആദ്യ നവരത്ന ബ്രൈഡൽ എഡിറ്റ് എന്ന് പറയുന്ന കളക്ഷനിൽ നവരത്നങ്ങളുടെ കളർ കോമ്പിനേഷനിലുള്ള സ്പെഷ്യൽ പട്ടു സാരികളാ. അപ്പൊ ഇനി പോവല്ലേ?
12: ജോളി സിൽക്സ്, ദ ഡെസ്റ്റിനേഷൻ ഓഫ് സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
13: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.

0: നിങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
3: നമ്മുടെ നാടൻ ചന്ദ്രക്കാരനും മൂവാണ്ടനും മുതൽ എക്സോട്ടിക് രാജാപുരിയും അൽഫോൺസയും വരെ എത്ര തരം വെറൈറ്റി മാമ്പഴമാണെന്നോ?
4: എവിടെ?
3: നമ്മുടെ ലുലു മാംഗോ ഫെസ്റ്റിലെ
5: സമ്മറിനിനി മാമ്പഴത്തിന്റെ മാധുര്യം. 30-ലധികം ഇനം മാമ്പഴങ്ങളുമായി ലുലു മാംഗോ ഫെസ്റ്റ് May 1 to 10 only at Lulu Daily Dreams Mall, Kottayam.
0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.